0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ജഗ്ജു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനായിട്ട് പുഞ്ചിരിയോടുകൂടി ഈ ഒരു ദിവസം തുടങ്ങുക. ആ ഒരു പുഞ്ചിരി ഇന്നത്തെ മുഴുവൻ സമയങ്ങളിലും നമ്മുടെ ഫേസിൽ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരും, പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായാതിരിക്കാൻ നോക്കണം. ഒന്നാമത്തൊരു കാര്യം, നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു എനർജിയാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സ് കൂടെ അറിയുന്നുണ്ട്. നമ്മുടെ മസിൽസ് ആണ് ശരിക്കും പുഞ്ചിരിയേറ്റ് വരുന്നതെങ്കിൽ കൂടി അത് നമ്മുടെ മനസ്സ് അറിയുന്നുണ്ട്. അപ്പൊ ആ മനസ്സിന് വരുന്ന കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾക്ക് അന്നത്തെ ദിവസത്തിലേക്ക് വേണ്ടുന്ന എല്ലാ എനർജിയും അത് സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് പുഞ്ചിരി മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾക്ക് കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെ മുഖത്തെ പുഞ്ചിരി മാറാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചർച്ചു. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, നമുക്ക് എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കാൻ പറ്റാറുണ്ട്. ചില സമയത്ത് നമ്മളെ കാണുമ്പോൾ ചിലർ ചോദിക്കാറില്ലേ, എന്തോ പറ്റി, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നമ്മൾ അവരോട് പറയുന്നില്ല ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും സന്തോഷമുണ്ടെന്ന്. പക്ഷെ എന്നിട്ട് പോലും അവർ നമ്മളെ കാണുമ്പോൾ നമ്മളോട് പറയുകയാണ്, എന്തു പറ്റി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതായത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വിസിബിൾ ആവുന്നതും അവർ നമ്മളോട് ചോദിക്കുന്നതും. അപ്പൊ അങ്ങനെ നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കൂടി ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഒരു പ്രസന്നത സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ പിന്നെ അത് വേണ്ട എന്ന് വെക്കുന്നത്? മാക്സിമം എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. നല്ല ചിരിച്ച മുഖത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഇടപഴകാനും ഇന്നത്തെ ദിവസം എന്നല്ല എല്ലാ ദിവസങ്ങളിലും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

ഇപ്പോഴും പുഞ്ചിരിക്കുന്നത് കാണുമ്പോ മറ്റുള്ള ആർക്കെങ്കിലും ഇറിറ്റേഷൻ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? റേഡിയോസിനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. എന്നോട് ചിലരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ മതി, പിന്നെ രണ്ട് ദിവസത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എന്താന്ന് അറിയില്ല എന്ന്. അത് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ ചിലർ പറയാറുണ്ടേ, ഇത് മക്കളുടെ ഫോട്ടോസ് ഒന്നും ഇടരുത് കേട്ടോ, അവർക്കൊക്കെ കണ്ണീർ തട്ടും, ദൃഷ്ടി പറ്റും എന്നൊക്കെ പറയും. വലിയ ആൾക്കാരാണെങ്കിലും നല്ല ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ റീല് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ദിവസം സാരിയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് ഭയങ്കര ഭംഗിയായിട്ട് റീലൊക്കെ സെറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ അടുത്ത റീല്, എന്ത് വിധി ഇത് എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടിട്ട് ഇതുപോലെ വല്ല ഡ്രിപ്പിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ കൈയൊടിഞ്ഞതോ കാലൊടിഞ്ഞതോ. അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നുന്നു, നമ്മൾ നമ്മുടെ സന്തോഷിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവ് ഫീല് വരുന്നുണ്ട്. മറ്റുള്ളവർ നമ്മൾ നോക്കി, ഓ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണല്ലേ എപ്പോഴും എന്ന് പറയുമ്പോൾ നമുക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ചിലർക്കെങ്കിലും എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു, തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കേൾക്കൂ ഇത് റേഡിയോ സുനോ.

മറ്റൊരാളെ ചിരിക്കുന്ന കാണുമ്പോ നമുക്ക് അസൂയയും കുശുമ്പും തോന്നുമോ? എന്തിന് ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എല്ലാവരും ഒരുപോലെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലോകമൊക്കെ എന്നെ നന്നായി പോയമേ. കുശുമ്പും കുന്നായ്മയും വേണ്ടുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ നന്നായിട്ട് ചിരിക്കുന്നത് കാണുമ്പോ, നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോ അവർക്കത് ഇത്തിരി ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഓഫ്, ഇവന് കിട്ടുന്നതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിന്റെ പുറത്ത് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്, സന്തോഷിക്കണം. നമുക്കൊരു ലൈഫ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫാണ്, നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഇത്തിരി ഒന്ന് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിട്ടാണ് നമ്മുടെ ലൈഫിനെ പലരും വിലയിരുത്തുന്നത്. അപ്പൊ നമ്മൾ അന്ന് വിഷമമുണ്ടെങ്കിലും നമ്മൾ വിഷമിക്കുന്നൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇത് കാണും എല്ലാവരും എന്താ വിചാരിക്കും, ഓ 365 ദിവസം ഫുൾ ട്രിപ്പ് അടിച്ച് നടപ്പ് തന്നെ, ഒരു പ്രശ്നമില്ല, എന്താ ഭാഗ്യം, മതി, അതോടുകൂടി തീർന്നു. അതായത് നെഗറ്റീവ് നമ്മളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് ഈ അധികം പ്രൈവറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒരു പരിധിക്കപ്പുറം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അതാണ് നമ്മുടെ പുഞ്ചിരി മായാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ജൂൺ 11 ഇന്ന് വ്യാഴാഴ്ച ദിവസമായിട്ടോ, ഞാൻ പെട്ടെന്നൊരു ബുധനാഴ്ച ഫീലായിരുന്നു. വ്യാഴാഴ്ചയാണെന്നാ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, ഓ ഇന്ന് വ്യാഴാഴ്ചയായല്ലേ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലൊരു ദിവസം, നല്ല നല്ല പ്രതീക്ഷകളോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പ്രതീക്ഷകളെക്കുറിച്ച് പറയുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും നമ്മളുടെ വീട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടെ ബോസ് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യുക. ഇങ്ങനെ പല പല പ്രതീക്ഷകൾ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്വയം തിരിച്ചറിയുകയും സ്വന്തം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോകാൻ പ്രയത്നിക്കുകയും വേണം എന്നുള്ളതാണ്. അങ്ങനെ പ്രയത്നിക്കുന്ന സമയത്താണ്, അങ്ങനെ നമ്മൾ എഫേർട്ട് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ ചില ചേഞ്ചസ് ഒക്കെ സംഭവിക്കുക. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് സ്വന്തം പ്രതീക്ഷകൾക്കപ്പുറത്ത് നമുക്ക് പ്രയത്നിക്കാനും വർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, അതാണ് ഈ ഒരു ദിവസം എനിക്ക് നൽകാനായിട്ടുള്ള ഒരു ചെറിയ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ നിങ്ങളുടെയൊക്കെ നല്ല നല്ല മെസ്സേജുകൾ എനിക്ക് ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെസ്സേജിലേക്ക് അയച്ചിട്ടോളൂ. 5000 എന്ന നമ്പറിലേക്ക് ആ ഒരു സന്തോഷങ്ങളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. തേജ ഭായ് ആൻഡ് ഫാമിലി എന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ട് കേട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് മോർണിംഗ് സവാരിയിൽ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Let's play football.
0: Football Mania.
3: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ച് കാണാൻ കഴിയില്ല. ക്യൂറോസോവയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
2: Let's play football.
0: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

കസിൻസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മളിപ്പോ ഇതാ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ ഉണ്ട്. അപ്പൊ ഞാൻ നേരെ ഒന്ന് മെസ്സേജുകളിലേക്ക് ആദ്യം പോവുകയാണ്. എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പോറ്റിക്കൊല്ലത്തിന്റെ സുപ്രഭാതം കിട്ടിയിട്ടുണ്ട്. ജിയോ എല്ലാവർക്കും ഒരു മോർണിംഗ് പറയുന്നു. ഷാനു പാച്ചല്ലൂരിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സി പി ബേബി ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗും ഹാപ്പി വീക്കെൻഡും ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്. ഓക്കെ, ഒരു പാട്ടാണ് ചോദിക്കുന്നത്, റിയാസ് ആണ് ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആര്യൻ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നു. നമ്മുടെ അവന്തിക സാജനാണ് മെസ്സേജ് ചെയ്തത് ഭവൻ സ്കൂളിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ്. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ കൂടെ രഘുനന്ദനും ഋതുനന്ദയും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. അവരൊരു ഹാപ്പി വീക്കെൻഡ് ഒക്കെ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഇറ്റ്സാക്കിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അക്ഷര അക്ഷജ് എത്തുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ, അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്തിക്കഴിഞ്ഞു. മനോജൻ മോഹനൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജുണ്ട്. അനിരുദ്ധാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് അച്ചാച്ചയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അൻസലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക്, പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണേ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് ഇന്ന് സ്റ്റാർട്ട് തുടക്കം കുറിക്കുകയാണ്. വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? വേൾഡ് കപ്പിന് ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഫിഫ വേൾഡ് കപ്പ് 2026 ആദ്യത്തെ മാച്ച്. ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണുള്ളത് എന്നറിയാന്നുണ്ടെങ്കിൽ ചിലർക്കത് സെർച്ച് ചെയ്ത് നോക്കാതെ തന്നെ ഉത്തരം അറിയുന്ന ആളുകളുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ പെട്ടെന്ന് പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്കാണ് മറുപടികൾ പടപടേന്ന് പറയേണ്ടത്. വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്, ഇനാഗുറൽ മത്സരമാണ് ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വീക്കെൻഡ്സ് ആർ ലൈഫ് സ്വീറ്റ് സ്പോട്ട്. കറക്റ്റ് ആണ്, സ്വീറ്റ് സ്പോട്ട്. എ വെരി ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവലിൻ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. അപ്പോൾ ഉത്തരങ്ങൾ പോരട്ടെ കേട്ടോ. കേട്ട് തുടങ്ങിയവരുടെ ഉത്തരങ്ങൾ കിട്ടട്ടെ. ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഷാൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഷാൻ മാത്രമല്ല സയോഗ, പേരൊക്കെ റൈറ്റ് ആണ് കേട്ടോ. അന്ന ബ്രിഡ്ജൻ എലവൻറ്റ്. ഓക്കെ, എൻ്റെ അമ്മോ, എല്ലാം കിടിലം പേരുകളാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഷഹാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്കിത് അർപ്പിത് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു, അവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചോദ്യം, വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്, അതൊന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് ഉത്തരങ്ങൾ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് മമ്മി ആൻഡ് മീയിലെ കാർത്തിക് പാടിയ ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഇത് മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലേ. അപ്പൊ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ ഉത്തരങ്ങളൊക്കെ എനിക്ക് വരുന്നോണ്ടിരിക്കുന്ന സമയമാണ്. ഐ വിഷ് എവ്രി വൺ എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. മിന്നൂസ് ആണ് കേട്ടോ, മിന്നൂസിന്റെ വക ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറും മിന്നൂസ് അയക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആര്യന്റെ മെസ്സേജാണ്, കറക്റ്റ് ആണ് ആര്യൻ അയച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആണ് ഉമേഷ് അയച്ചു തന്നിട്ടുള്ളത്, റൈറ്റ് ആൻസർ ആണ്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാസ ഷബീർ ആൻഡ് ഷഹാൻ ആണ്, റൈറ്റ് ആൻസർ തന്നെ അവർ അയക്കുന്നു. ലിജിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ടീമുകൾ മാത്രമല്ല, എവിടെയാണ് ആ ഒരു മാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി തന്നെ അയച്ചു തരുന്നുണ്ട് ലിജുന്. ഓക്കെ, ഏത് ടീമിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ സാരംഗും സുദീവും ആണ് റൈറ്റ് ആൻസർ അയക്കുന്നത്. കൂടി അവർ ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു, പോർച്ചുഗലിനോടൊരു സ്നേഹം ഇത്തവണ കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാ ടീമുകളും ഇഷ്ടമാണ്, എല്ലാ എന്താ പറയുക, നമ്മുടെ മെയിൻ പ്ലെയേഴ്സിനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതോടൊപ്പം തന്നെ പോർച്ചുഗലിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഇത്തവണ, നമുക്ക് നോക്കാം എന്തായി തീരും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ മത്സരങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം, ഇത്തവണ പോർച്ചുഗലിൻ്റെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ ഒരുപാട് പോർച്ചുഗൽ ഫാൻസ് ഇന്നലെ നമ്മളിവിടെ ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ ബസ്സിലെ ഒത്തിരി കുട്ടീസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽജുയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ, ഹാപ്പി വീക്കെൻഡ്, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അടിപൊളി, അൽജു മാത്യു ആണ്, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട് അൽജു. ഓക്കെ, സാജുവിൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ അവന്തിക്ക കുട്ടിയും റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും അയച്ചിരിക്കുന്ന ആരൊക്കെ, രഘുനന്ദനും ഋതുനന്ദയാണ്, അവരും കറക്റ്റായിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ട്. ഇന്നാരും തെറ്റിട്ടില്ല കേട്ടോ, ആർക്കും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് റേഡിയോ സുനു, ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ട് ബ്രിജൻ ആൻഡ്രിയയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സഞ്ജു രാജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നു നിൽക്കുന്ന സമയമാണ്, കറക്റ്റായിട്ട് തന്നെ സഞ്ജു അയക്കുന്നുണ്ട്. പിന്നെ മണി മച്ചിങ്ങളുടെ മെസ്സേജ് ഉണ്ട്. ശ്രീയ, മയാസ എംലിയ, ഇവർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. അവർക്ക് 3 പേർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ശ്രീയയ്ക്കും എംലിയയ്ക്കും ഒരു പേരും കൂടി ഉണ്ടല്ലോ, മയാസ, വെറൈറ്റി പേരാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അങ്കിത് അർപ്പിത്, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ, ആര്യൻ്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഉമേഷ് പറഞ്ഞു ഓൾറെഡി ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷാസ ഷബീർ ഷഹാൻ അവരുടെയും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജിറ്റോ ജെയിംസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയാണെന്നറിയാമോ, ജിസ ജിയ ജിയന്ന ഒമർ ഷെഫിൻ ഹിജാൻ ഫ്രം എം ഇ എസ്, ഇവരെല്ലാവരും എം ഇ എസിൽ നിന്നാണ്, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് മാച്ച് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് എന്നുള്ളത്. ഡോക്ടർ ഷംസീറിൻ്റെ അക്കൗണ്ട് നമ്മുടെ അലിൻ അസീം ജോയിൻ ചെയ്യുന്നുണ്ട്. ശാന്തിനി കീർത്തൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്, അവരുടെയും റൈറ്റ് ആൻസർ കിട്ടുന്നു, അടിപൊളി. രാഹുൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് രാഹുൽ, ആൻഡ് റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ, ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. വീക്കെൻഡ് എന്താ പരിപാടി, വീക്കെൻഡ് കളർ ആക്കാൻ ഇടവേളയിൽ കിടിലൻ പാട്ടുകൾ പോരട്ടെ. തീർച്ചയായിട്ടും വീക്കെൻഡ് പരിപാടികളൊക്കെ ആവുന്നില്ല, ആയിട്ടില്ല, ആ ചിന്തയിലേക്ക് പോയിട്ടില്ല. നമ്മളിപ്പം നമ്മുടെ ഒരു ജോലി ചിന്തയിലാണല്ലോ, കുറച്ചൊരു കഴിയുമ്പോഴേ ആ ചിന്തയിലേക്ക് നമ്മൾ എത്തുള്ളൂ. നെക്സ്റ്റ് വൈശാഖിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അതിഥിക്കുട്ടിയും ആരാധ്യക്കുട്ടിയും ജോയിൻ ചെയ്യുന്നു, അവർ നോബൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ഫിഫ മാച്ചസ് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ, സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടീസാണ് നമ്മുടെ അതിഥിയും ആരാധ്യയും. പ്രകാശ് സണ്ണിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഇന്നത്തെ ടീമിൻ്റെ മാച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. മാധവ് മാനവ്, ഇന്നത്തെ നമ്മുടെ ചോദ്യം, വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ആണല്ലോ ഇന്ന്, അപ്പോൾ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് ഫസ്റ്റ് മാച്ച് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ട് ടിസ്മിനും ടിസയും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഇവരുടെ പേരുകൾ പറയായിരുന്നു, ഇത് ആ ഫോട്ടോ എനിക്ക് വന്നിട്ടുണ്ട്, അടിപൊളി. ടിസ്വിൻ ആൻഡ് ടിസ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്, വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സമയത്ത് കേട്ട് തുടങ്ങിയ ആളുകൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്ന സമയം കൂടിയാണ് ഇനിയുള്ള ടൈം എന്ന് പറയുന്നത്. വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് നടക്കുമ്പോൾ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് ആ മത്സരം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ പോരട്ടെ. നോർത്ത് 24 കാദം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടിലേക്ക്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026 ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds. Morning Safari.
7: Brought to you by
8: Malabar Golden Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ
11: And Lulu hypermarkets, supermarkets, and department stores where the world comes to shop.
12: Just feel like you're
13: സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 39 minutes ആണ്. നമ്മുടെ കുട്ടീസൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈമാണ്. ഹൈസ അലീന അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരാളുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലേ, ഒരു പേരും കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ 3 പേർക്കും ഒരു നല്ല മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നവർ പറയുന്നു. അവർ ഭയങ്കര അർജൻറ്റീന ഫാൻസ് ആണ്. അവർ നാട്ടിലേക്ക് പോവുകയാണ് സാറ്റർഡേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോയിട്ട് അടിപൊളിയായിട്ടൊക്കെ എൻജോയ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ആപ്പിലൂടെ നമ്മളെയും കേൾക്കാൻ പറ്റും കേട്ടോ. റേഡിയോ സിനിമയുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നാട്ടിൽ പോയി തകർക്കുക, നാട്ടിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ ഇടയ്ക്ക് ഇവിടേക്ക് അയക്കും കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ജസ്റ്റേജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുനിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും നോ ബ്രസീൽ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സാരംഗം സുദൈവാണ്. ബ്രസീലും അർജൻറ്റീനയൊക്കെ നമ്മുടെ ഫേവററ്റ് ടീമുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹജാണ്. ഗുഡ് മോർണിംഗ് സ്നേഹജ്. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓ അടിപൊളി ക്രിസ്ത്യാനോ. അവർ എല്ലാവരും പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ബസ്സിലെ കുട്ടീസൊക്കെ ആരെങ്കിലും പോസ്റ്റേഴ്സൊക്കെ AI പോസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഫേവററ്റ് ടീം വെച്ചിട്ട്. അതാ രാംദേവിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ CR7 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി പോസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഫേവററ്റ് ടീം വെച്ചിട്ട്. അതാ രാംദേവിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. റൊണാൾഡോ CR7 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു

ചെയ്യുന്നു. ഞങ്ങൾ ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? മോയിസും ഹൈസനുമാണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. മാധവ് മനോജും മാനവും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഹെലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഹെലൻ. നെക്സ്റ്റ് നാസറിൻ്റെ അക്കൗണ്ടിൽ നിന്നും മോളുടെ വോയിസ് നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് മിൻഹക്കുട്ടിയുടെ. പക്ഷെ അതത്ര ക്ലിയർ ആയില്ല കേട്ടോ. എന്താ പറഞ്ഞത് എനിക്ക് അങ്ങനെ കറക്റ്റ് കത്തിയിട്ടില്ല. എനിവേ എനിക്ക് വോയിസ് നോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇയാൻ ഇവ ഇസ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. സജീറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വന്നിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ലൂക്ക് ഡൊണാൾഡ്. കുറേ ദിവസമായെന്ന് തോന്നുന്നു ലൂക്കിൻ്റെ മെസ്സേജ് ഞാൻ കാണാത്താണോ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണോ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ലൂക്ക് ഡൊണാൾഡ് റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ലൂക്ക് ഡൊണാൾഡ് മാത്രമല്ല ഡാനിയൽ അമൽ ആൻഡ് കരോലിൻ. ഓ, അടിപൊളി പേരുകളാണല്ലോ. ഭവൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത് കേട്ടോ. റൈറ്റ് ആൻസറാണ് അവരയക്കുന്നത്. കൂടെ തന്നെ ഐദിൻ മുഹമ്മദ് ശാന്തിനി കേതൻ സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. അബ്ദുൽ കരീമിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അബിൻ തോമസ് പറയുന്നത് ഗുഡ് മോർണിംഗ്, ഇന്നത്തെ ദിവസം സന്തോഷവും വിജയവും നിറഞ്ഞതാകട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. വൈദേഹിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്നൊരു സ്പെഷ്യൽ വിശേഷം ഷെയർ ചെയ്യുന്നുണ്ട്. വൈദേഹി വിത്ത് അഫ്സൽ സർ, ഞങ്ങളുടെ സ്കൂളിലെ അറബിക് എച്ച് ഒ ഡി ആണ് എന്ന് പറഞ്ഞിട്ട് ആളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ, മോളുടെ ഒരു ക്യൂട്ട് ഫോട്ടോ എനിക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഫുട്ബോളിൻ്റെ ആ ഒരു ആവേശത്തിൽ ഉള്ള ഒരു ഫോട്ടോ ആണ് ഒലിവിസ് സ്കൂളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഒരു കെയോസ്ക് അല്ല, ഒരു കുറച്ചധികം സംഭവങ്ങളൊക്കെ അവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഒരു ഫോട്ടോ ആണ് മോളുടെ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വൈദേഹി കുട്ടിയുടെ മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വൈദേഹി കുട്ടിക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്ന ഫാമിലിക്ക് കേട്ടോ. ലിജിൻ്റെ ഹാപ്പി വീക്കെൻഡ് എത്തിയിട്ടുണ്ട്. ലജിനും ലക്ഷിവും ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ലൈക്കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നു, ഹാപ്പി വീക്കെൻഡ് പറയുന്നു. ഹാപ്പി വീക്കെൻഡ് ലൈക്കുട്ടി. ഇനി ആരുടെയെങ്കിലും മെസ്സേജിലേക്ക് നമ്മൾ വരാനായിട്ടുണ്ടോ? എല്ലാവരുടെയും പേരുകളിലേക്ക് ഞാൻ എത്തി എന്നുള്ള വിശ്വാസം പോ ശരിയല്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇനിയും മെസ്സേജുകളുണ്ട്. ഓക്കെ, വണക്കം ഓൾവേസ് ബ്രസീൽ സിൻസ് 1998 എന്ന് പറഞ്ഞിട്ട് അഫ്സർ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സക്കീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഐ ആം CR7 ഫാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിണക്കമാണ്. എൻ്റെ മെസ്സേജ് ഇതുവരെ വായിച്ചില്ല. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ നേരത്തെ വായിച്ചല്ലോ. ആഹ്, അത് കൊള്ളാം. ഓക്കെ, റൈറ്റ് ആൻസറും അയച്ചിട്ടുണ്ടായിരുന്നു അൻസൽ ഹബീബ്. ഇതിപ്പോൾ പിള്ളേരെക്കാളും കഷ്ടമായല്ലോ. ഹരിദാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് അമ്മയും അനയും ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നിലാഫിൾ സനൂഫ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് മൈ ഡോട്ടർ നിഫാഷ, ഓക്കെ, ഓഫ് ഗ്രേഡ് 3 ഹാസ് ഹെയർ സോഷ്യൽ സയൻസ് എക്സാം ഹിയർ. ഓ ഓക്കെ, എന്തിനാണ് നെർവസ് ആവുന്നത്? മോളെ ഇച്ചിരി നെർവസ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കൂളായിട്ട് പോവുക, കൂളായിട്ട് എക്സാം എഴുതിയിട്ടൊക്കെ വരിക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ ശാന്തിനികേതൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒട്ടും നെർവസ് ആവേണ്ട ആവശ്യമില്ല. കൂളായിട്ട് പോവുക, അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. നമ്മുടെ നിഫാഷ കുട്ടിയാണ് കുറച്ച് നെർവസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെർവസ് ഒന്നും ആവണ്ട, അടിപൊളിയായിട്ട് പോവുക. ഓക്കെ, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ചില്ല് ചെയ്ത് എഴുതുക കേട്ടോ. നൈക്ക നിയാൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും പറയുന്നു. സമീർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സമീർ. നറ്റാഷ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് ഉണ്ട്. പേര് പ്രിജു എന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. എനിവേ ഗുഡ് മോർണിംഗ്. നൗറിൻ ആൻഡ് നസ്റിൻ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജുകളിൽ നിന്നും അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയം ഇങ്ങനെ നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സാമൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് എഴുതുക. ജംഷിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ജംഷി. ലൂക്ക് ഡൊണാൾഡ് പറയുന്നത് ലോങ് ടൈമിന് ശേഷമാണ് എന്നുള്ളതല്ലേ. ഓക്കെ, RRR എന്ന് പറഞ്ഞാൽ രാജേഷ് ആണെന്നല്ലേ. ആരൊക്കെയോ തെളിഞ്ഞു നിൽക്കുന്നതും ആരിൽ നിന്നൊക്കെയോ മങ്ങിപ്പോകുന്നതുമായ ഓർമ്മകൾ മാത്രമാണ് മനുഷ്യരായ നമ്മൾ എല്ലാവരും എന്ന് പറയുന്നു. രാഹുലിൻ്റെ ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. രാഹുൽ കുറച്ച് സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. എനിക്കത് ആക്ച്വലി ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ, അതാണ് ഒരു കോമഡി. ജിൽസ് ജോവീറ്റ ആൻഡ് ലോറിയൽ എത്തിയിട്ടുണ്ട്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക എന്നുള്ളതാണ് വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച്, ഇന്നത്തെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് അതിഗംഭീരമായിട്ട് മാറട്ടെ. വേൾഡ് കപ്പിൻ്റെ ആവേശം കൂടുതൽ കൂടുതൽ നമുക്കരികിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്കരികിലേക്ക് നമ്മളും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാം. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്
ഈ ഒരു കിഡിലൻ പാട്ട് നമ്മൾ കേട്ട് ആസ്വദിക്കുന്നത് ഇപ്പോൾ മോർണിംഗ് സവാരി.

0: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Only on Radio Suno.

0: Class Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. June 11 തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈം. ഷിഹാസിന്റെ മെസ്സേജ് ഉണ്ട്, ഇന്ന് എന്റെ വൈഫ് ഹസ്നയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹസ്നയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും ദ

നോയൽ വിജിത് ഭവൻസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ബിജു, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞു ഫ്രണ്ട്സിനും ഒരു നല്ല ദിവസം നേരുന്നു. അതോടൊപ്പം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫാൻസ് എന്നാ പിന്നെ തുടങ്ങും അല്ലേ അംഗം എന്നുകൂടി ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ല, ഇന്ന് മുതൽ അങ്ങോട്ട് തകർപ്പനായിട്ടുള്ള വിശേഷങ്ങളും നമ്മളുടെ പ്രഡിക്ഷൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് പോകാൻ പോകുന്ന സമയമാണ്. ഈ ഒരു മെസ്സേജുകൾക്ക് ശേഷം നമ്മളും ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലേക്ക് എത്താനായിട്ട് പോവാണ് കേട്ടോ. ജൂലി ജോസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് എക്സാം എഴുതുന്ന അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജൂലി ജോസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് റോയൽഫ് എന്ന് പറഞ്ഞിട്ടൊരു പേര് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആള് പറയുന്നത്, മൈ ഫേവറേറ്റ് ഫുട്ബോളർ ഈസ് റൊണാൾഡോ, ബ്രസീൽ, മൈ നെയിം ഈസ് ഇബ്നാൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫുട്ബോളർ റൊണാൾഡോ ആണ്, ഫേവറേറ്റ് ടീം എന്ന് പറയുന്നത് ബ്രസീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ, അർജന്റീന ഫാൻസ് ഡ്യൂ 2022 വേൾഡ് കപ്പ് ടൈമിൽ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞിട്ട് മക്കളുടെ ഫോട്ടോസ് സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്നുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഗംഭീർ എല്ലാവരുടെയും മെമ്മറീസിലേക്ക് ഇപ്പം ആ ഒരു ഫോട്ടോസും എല്ലാവരും ആ വീഡിയോസും പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ നോക്കി പോകുന്ന ഒരു സമയമാണ്. നമ്മൾ ശരിക്കും ഇന്നലെ കഴിഞ്ഞ പോലെ, എത്ര സമയം മുമ്പായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞെന്നുള്ളൊരു ഒരു ചിന്തയിൽ ഇരിക്കുന്നൊരു സമയമാണല്ലേ. നിസാജി, ഒരു ആശംസ അറിയിക്കാനുണ്ടോ? ഓ, അറിയിക്കാമല്ലോ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. മെസ്സേജിൽ പറഞ്ഞോളൂ, സനൽജിയാണ്. സനൽജി മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ ആർക്കാണ് ആശംസ എന്നുള്ളത്. വിഷമിക്കാൻ തുടങ്ങിയാൽ ഓരോ കാര്യത്തിനും അവസാനം കാണില്ല. അതുകൊണ്ട് ചില വേദനകൾ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച് ഒരു ചെറിയ പുഞ്ചിരിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെ മെസ്സേജ് ചെയ്യുന്നു. അഞ്ജലി പറയുന്നത്, സുപ്രഭാത്, നമ്മുടെ സാരംഗാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. അബിജാനിക്സിന്റെ ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് അബിജാനിക്സൻ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നോയൽ, നെവീറ്റ, നിയ, നെവിൻ, നോഹ, നോഹ അല്ലോ, നേഹയാണ്, നേഹ, ജുവാൻ, ജിഷ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. പ്ലീസ് വിഷ് രാജൻ വർഗീസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാജൻ വർഗീസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നോയലും നെവീറ്റയും നീയയും നെവിനും നേഹയും ജുവാനും ജിഷയും എല്ലാവരും ചേർന്നിട്ടാണ് വളരെ സ്പെഷ്യലായ ഒരു ബർത്ത്ഡേ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലേക്ക്, ആ ഒരു അലയൊലികളിലേക്ക് നമ്മൾ വന്ന് നിൽക്കുന്ന സമയം തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു മെസ്സേജ്, കുറച്ച് മെസ്സേജുകളുണ്ട്. മുജീബ് പറയുന്നത്, ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ താരും തളരും മെഴുകൂട്ടി, ഇതിലൊരെണ്ണം ഒന്ന് വെപ്പിക്ക് നോക്കട്ടെ. ഓ, ഇത് ആരും ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ, ആളുടെ അടുത്ത്, മുജീബിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു പാട്ട് വെപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. 96 കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മുജീബ് റഹ്മാൻ വക സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഈ പാട്ടല്ലാതെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനും ചോദിക്കുന്നുണ്ട്, മറ്റൊരു പാട്ടും ചോദിക്കുന്നുണ്ട് അല്ലേ. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എനിക്ക് അയച്ചിടുവാണെങ്കിൽ ഞാൻ മുജീബിൻ്റെ ആ ഒരു ആവശ്യം എന്തായാലും പരിഗണിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈത്തൽ പ്രവീൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഈത്തലിൻ്റെ ബർത്ത്ഡേ ആണെന്നല്ലേ. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഈത്തൽ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഈത്തൽ പ്രവീൺ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്റ്ററാണ്. അപ്പോൾ ഈത്തൽ കുട്ടിക്ക് നമ്മളുടെ ഒക്കെ സ്നേഹത്തോടെ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

കൂടെ അഷ്കർ പി ഹംസയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖം അല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഇതാരാണ് ഈ മെസ്സേജ് അയച്ചത് എന്നില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് 25th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മനോജ് ആൻഡ് ജയശ്രീ ദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു. കൂട്ടുകാരായിട്ടുള്ള അഭിലാഷ്, അഞ്ജലി, ദീപേഷ്, അധീന, ഫൈസൽ, സുമി, പ്രവി, പ്രിയങ്ക, പ്രതീഷ്, പത്മ, സുജീഷ്, ലീമ, സിപ്പി, സിംസ, അഭിലാഷ്, ഷിംന, പ്രമോദ് എന്നിവർ ചേർന്നിട്ടാണ് സോങ് ഡെഡിക്കേഷൻ ഉണ്ട്. പവിഴം പോൽ എന്നുള്ള പാട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന മനോജിനും ജയശ്രീക്കും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ചേർന്നിട്ട് സ്പെഷ്യലി പറയുന്നു. ഷഫീർ പറയുന്നത് അർജന്റീന ഫാനാണ്, വീണ്ടും കപ്പ് ഉയർത്തട്ടെ. എന്നാലും ഖത്തറിനോടുള്ള ഒരു ഫുൾ സപ്പോർട്ട്, സ്നേഹം എപ്പോഴും ഉണ്ട്. ഐ ലവ് ഖത്തർ എന്നുകൂടി പറഞ്ഞിട്ടാണ് ഷഫീറിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, ടുഡേ മൈ വൈഫ് ബർത്ത്ഡേ, നെയിം അസ്ഹിത സനോജ് എന്നാണ്, പ്ലീസ് വിഷസ് കൊടുക്കണം എന്നുകൂടി പറഞ്ഞിട്ടാണ് സനോജ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അഷിത സനോജിനും സ്നേഹത്തോടെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടാണ് നമ്മളിനി നമ്മുടെ വിഷയത്തിലേക്ക്, വിശേഷങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇനി നമ്മളും ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക്, ഫുട്ബോളിൻ്റെ ഒരു അലയൊലികളിലേക്ക് നമ്മളും എത്തുന്ന സമയമാണിത്. ഇത്തവണ നമ്മുടെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ ആവേശം നോക്കുവാണെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു എത്രമാത്രം ഗംഭീരമായിട്ടാണ് കേരളത്തിലെ ഫുട്ബോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടീമുകളോടുള്ള ഇഷ്ടം എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഒരു ഗെയിമിനോടുള്ളൊരു സ്നേഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് പ്രത്യേകിച്ച് പോർച്ചുഗൽ റൊണാൾഡോൻ്റെ കട്ടൗട്ട്, കോട്ടയത്തെ ഒരു സ്ഥലത്ത് ബിഗ്ഗസ്റ്റ് കട്ടൗട്ടാണ് കോട്ടയത്തെ, അപ്പോൾ അത് ഉയർത്തിയ സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾക്ക് ടീമുകളോടും അല്ലെങ്കിൽ താരങ്ങളോടും ഉള്ളൊരു പ്രത്യേക സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത്. സാധാരണ ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ മലബാർ മേഖലയിലാണ് നമ്മൾ ഏറ്റവും അധികം മാസ്സായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഫുട്ബോൾ ടൈമിൽ കാണുക. പക്ഷെ ഇത്തവണ കേരളം മുഴുവൻ ആ ഒരു ഒരു അലയൊലികൾ ഉണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നു. അപ്പം ഏറ്റവും അധികം ഫുട്ബോൾ ആവേശം ഏത് ജില്ലയിലാണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഇത്തവണ ഏറ്റവും അധികം ഫുട്ബോൾ ആവേശം വാരി വിതറിയത് ഏത് ജില്ലയാണ്? ഒരു ഫുട്ബോൾ ജില്ലാലയിലേക്ക് പോയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജില്ലയിലെ ഫുട്ബോൾ ആവേശങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസ് എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ആ ടീമുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുട്ബോൾ ജില്ലാലയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇത്തവണ കേരളത്തിൽ ഏറ്റവും അധികം ആവേശം വിതറിയ, ഫുട്ബോൾ ആവേശം നൽകിയ ജില്ല ഏതാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചുള്ള വീഡിയോസിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? കൂടെ ഏറ്റവും അധികം ഫുട്ബോൾ ആവേശം നിറഞ്ഞ ജില്ല ഏതായിരിക്കാം? ഒന്ന് മറുപടികൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്, 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ കവലയിൽ വലിയ ഗംഭീര ഫ്ലക്സ് വന്നിട്ടുണ്ടായിരുന്നു, കട്ടൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം എന്നാലും നിങ്ങളുടെ നാട്ടിലെ ആ ഒരു ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാം, സംസാരിക്കാം, നമുക്ക് ആ ഒരു ഫുട്ബോളിൻ്റെ വൈബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-9417, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്. ആദ്യത്തെ മെസ്സേജ് ഏത് ജില്ലയുടെ പേരായിരിക്കും എത്തിയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും മലപ്പുറം എന്നാണ് ആദ്യം എത്തിയ പേര്. അപ്പം കേരളത്തിൽ ഏറ്റവും അധികം ആവേശം, ഇത്തവണ ഫുട്ബോൾ ആവേശം നിറഞ്ഞ ജില്ല ഏതാണ്? നിങ്ങളുടെ നാട്ടിലെ ആ ഒരു ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചും സംസാരിക്കാം എന്നുള്ള വിശേഷങ്ങളിലൂടെ പോകുന്ന ടൈമാണ്. വിളിച്ചോളൂ 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. സിതാരയുടെ വാവ് സോങ് ഉണ്ടല്ലോ ഗോദയിലെ,
ആ മൂവിയില് സിതാര തന്നെ ആ പാട്ടിന് വേണ്ടിയിട്ട് ചെയ്തൊരു കവർ വേർഷനാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഹായ്, ഞാൻ മാല പാർവതി.
5: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: ഡൽഹി സിക്സിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് സവാരിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു മോളുടെ വോയിസ് നോട്ട് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എം എസ് ലി കെ ജി ടൂലുള്ള മോളാണ്. ഓക്കെ, മരിയാം മഷീൽ എന്നാണ് പേര്. എനിക്കിവിടെ കാണാൻ പറ്റുന്ന മോളൊരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു കുഞ്ഞു വോയിസ് നോട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദാ വോയിസ് നോട്ട് ഇങ്ങനെയാണ്.
1: ഹായ് റേഡിയോ സോനെ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: അടിപൊളി ക്ലിയർ ആയിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് എൻ കെ ആണ്. ഇന്ന് എൻ്റെ ജന്മദിനം, June 11. മഹാന്മാരൊക്കെ ജൂണിലാണ് ജനിച്ചത്. ഒരു വെറൈറ്റി വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അരിമ്പ്രയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഹമ്മദിനെ നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളിതാ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു.

0: കൂടെ ഞാൻ ചെറിയൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു, ഇത്തവണത്തെ ഫുട്ബോൾ ആവേശം ഓരോ ജില്ലകൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഏത് ജില്ലയാണ് ഏറ്റവും തകർപ്പനായിട്ട് മുന്നോട്ട് പോയത് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പി കെ ജി ഗോപിനാഥ് അദ്ദേഹത്തിന് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കോഴിക്കോടും മലപ്പുറം തന്നെയാണ് ഏറ്റവും അധികം ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിട്ടുള്ളത് തത്ത, അദ്ദേഹം പറയുന്ന കോഴിക്കോട് തന്നെയാണ് ഏറ്റവും അടിപൊളി ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നത്. ഷബീർ പറയുന്നത് ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, കോഴിക്കോട് തന്നെയാണ് എന്നുള്ളതാണ് ഷബീറിൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഷബീർ അയച്ചു തന്നിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ആ ഒരു സൈഡ് തന്നെയാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഒരു ആവേശം നിറയുന്നത് എന്നാണ് ഇതുവരെയുള്ള അഭിപ്രായങ്ങളിലൂടെ എത്തുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ഒരു ഒരു ഒരു കണക്കിൽ എങ്ങനെയാണ് ഇത്തവണത്തെ ഫുട്ബോൾ ആവേശം മറ്റ് ജില്ലകൾ കൂടി ഏറ്റെടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം 5000-9017 എന്ന നമ്പറിലേക്ക്. ഇത്തവണത്തെ ഗ്രൂപ്പുകളേക്ക് കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ തവണയും വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് കുറച്ച് മാരക ഗ്രൂപ്പായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. മരണ ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ ആ ഗ്രൂപ്പിനെ വിളിക്കുക. ഇത്തവണത്തെ ഗ്രൂപ്പുകൾ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയുകയാണ്. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള ടീമുകളാണ്. ഗ്രൂപ്പ് ബി കാനഡ, ബോസ്നിയ, ഖത്തർ, സ്വിറ്റ്സർലൻഡ്. ഗ്രൂപ്പ് സി ബ്രസീൽ, മൊറോക്കോ, ഹെയ്തി, സ്കോട്ട്ലൻഡ്. ഗ്രൂപ്പ് ഡി യു എസ് എ, പരാഗ്വെ, ഓസ്ട്രേലിയ, തുർക്കി. ഗ്രൂപ്പ് ഇ ആണെങ്കിൽ ജർമ്മനി, കുറോസോവ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ എന്നുള്ള ടീമുകളാണ് ഗ്രൂപ്പ് ഇയിൽ വരുന്നത്. ഗ്രൂപ്പ് ഇ കഴിഞ്ഞാൽ ഗ്രൂപ്പ് എഫിലേക്ക് വരുന്ന സമയത്ത് നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ എന്നീ ടീമുകൾ വരുന്നു. ഗ്രൂപ്പ് ജി ആണെങ്കിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ്. ഗ്രൂപ്പ് എച്ച് സ്പെയിൻ, കേപ്പ് വേർഡെ, സൗദി അറേബ്യ, ഉറുഗ്വേ എന്നീ ടീമുകൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഐ ആണെങ്കിൽ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ എന്നുള്ള ടീമുകളാണ്. ഗ്രൂപ്പ് ജി ആയിട്ട് വരുന്നത് അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർഡൻ എന്നീ ടീമുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ഗ്രൂപ്പ് പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ, ഗ്രൂപ്പ് കെയിൽ വരുന്നത് ഇത്രയും ടീമുകളാണ്. ഗ്രൂപ്പ് എല്ലിൽ വരുന്നത് ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ എന്നീ ടീമുകളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റേജൊക്കെ നോക്കി കാര്യമായി ശ്രദ്ധിച്ച ആളുകളുണ്ടായിരിക്കും. ഇത്തവണത്തെ ഒരു മരണ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? നിങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത്തവണത്തെ ഒരു കടുപ്പൻ ഗ്രൂപ്പാണ് ഇത്. ഇത് തകർപ്പനാണ്, ഇതിൽ നിന്നൊന്ന് കയറി പോരാൻ കുറച്ച് പാടാണ് എന്ന് തോന്നുന്ന ആ ഒരു മരണ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഇത്തവണ ഏതായിരിക്കും, ഏതൊക്കെ ടീമുകളുള്ള ഗ്രൂപ്പുകളായിരിക്കും? നിങ്ങൾ കാര്യമായിട്ട് ഫുട്ബോളിനെയൊക്കെ ശ്രദ്ധിച്ചു പോയിട്ടുള്ള ആളുകൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം, 5000-9017 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ഇത്തവണത്തെ വേൾഡ് കപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് കടുപ്പമാണ്, ഈ ഗ്രൂപ്പ് തകർപ്പനാണ് എന്ന് തോന്നിയിട്ടുള്ളൊരു ഒരു ഗ്രൂപ്പ് ഏതാണ് എന്നുള്ള ചോദ്യം കൂടി ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് എൻ കെ പറയുന്ന മലപ്പുറം തന്നെയാണ് ഏറ്റവും അധികം ഫുട്ബോൾ ആവേശം. എല്ലാ കാലത്തും മലപ്പുറത്തിനൊരു ഫുട്ബോൾ ആവേശം തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ ഉണ്ട്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഫുട്ബോൾ ആവേശം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മുടെ മുഹമ്മദ് എൻ കെയുടെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ ജില്ലകളിലെ ഫുട്ബോൾ ആവേശവും അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ഫുട്ബോളിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പുകളിൽ ഏറ്റവും കടുപ്പം ഗ്രൂപ്പ് ഏതാണ് എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികൾ പോരട്ടെ, 5000-9417 വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കാം, 444-9417 എന്ന നമ്പറിലേക്ക്.
1: Let's play football. Football Mania.
0: ഇനിയിപ്പോൾ നേരെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അച്ഛുവിൻ്റെ അമ്മ എന്ന മൂവിയിൽ ദാസേട്ടനും മഞ്ജരിയും ചേർന്ന് പാടിയിരുന്നു. നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞെനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഒരുമിച്ച് കേട്ട് കൂട്ടുകൂടുന്നു.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: This is
4: Morning Safari. Morning Safari.
2: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari,
6: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
9: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
10: ഫുട്ബോളിന്റെ ആവേശത്തിൽ സന്തോഷത്തിലാണ് ഇന്ന് മോർണിംഗ് സവാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അധികം കടുപ്പമുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെ ആയിരിക്കാം എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിൽ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇ പറയുന്നുണ്ട്. ഓക്കെ, ജർമ്മനി, ക്രോസോവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ജി തീറ്റണ്ട് ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ് ടീം ആയിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. സൽമാൻ ഫാരിസ് പറയുന്നത് ബ്രസീൽ ഫാൻസ്, കോഡനാഡ്, കോഡനാഡ്സ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, 2026 കപ്പ് ബ്രസീലിനുള്ളതാണ്, അതിന് ആരും നോക്കണ്ട എന്നുള്ള രീതിയിൽ ആളുടെ ഒരു അഭിപ്രായം സൽമാൻ ഫാരിസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇത്തവണത്തെ ഏറ്റവും കടുപ്പമുള്ള ഗ്രൂപ്പുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഏറ്റവും കടുപ്പമുള്ളൊരു ഗ്രൂപ്പ് ഏതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളിങ്ങനെ ചോദിച്ച് വരുന്ന ഒരു സമയമാണ്. അബുവിൻ്റെ മെസ്സേജ് ഉണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ 2026 ലോകകപ്പിലെ എല്ലാ ഗ്രൂപ്പുകളും തകർപ്പൻ ഗ്രൂപ്പുകൾ, എല്ലാ മരണ ഗ്രൂപ്പുകളാണെന്ന് പറയേണ്ടവരും. പല സൗഹൃദ മത്സരങ്ങളും കണ്ടപ്പോഴേ ചെറിയ ടീമാണെന്ന് വിചാരിച്ച് പല ടീമുകളുടെയും കളിയുടെ ശൈലികൾ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും ആശങ്കയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും കപ്പ് മെസ്സിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അബുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ടീമിനെയും കുറച്ച് കാണണ്ട എന്നാണ് അബു പറഞ്ഞിട്ടുള്ളത്. എല്ലാ ടീമുകളും എല്ലാ ഗ്രൂപ്പുകളും തകർപ്പൻ ഗ്രൂപ്പുകളാണ് എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഒരു ആവേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നാട്ടിലെ ഫുട്ബോൾ ആവേശം, ഫുട്ബോൾ ആഘോഷം എന്നുള്ള വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിച്ചു പോകുന്ന സമയമാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ. എന്തായാലും ഇന്നത്തെ ദിവസം June 11 ലോകം മുഴുവൻ ഒരു പന്തായിട്ട് ചുരുങ്ങാനായിട്ട് പോകുന്ന സമയങ്ങളാണ് ഇനിയുള്ളത്. അസ്റ്റക്കി സ്റ്റേഡിയത്തിൽ ഹിസ്റ്ററിയുടെ ഒരു തനിയാവർത്തനത്തിൻ്റെ ഒരു അരങ്ങൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ സഹ ആതിഥേയ ടീമായിട്ടുള്ള മെക്സിക്കോയും ആഫ്രിക്കൻ കരുത്തുമായിരുന്ന ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ഫസ്റ്റ് മാച്ച് നമ്മൾ കാണാനായിട്ട് പോകുന്ന. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുറച്ച് ചരിത്രത്തിലേക്കൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ 16 മുൻപ് മറ്റൊരു June 11 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നടന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അന്ന് ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ ഇതേ ടീമുകൾ തന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 1-1 എന്നുള്ള സമനിലയിൽ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു മത്സര ഫലം ആവർത്തിക്കാതെ വിജയത്തോടെ തുടങ്ങാൻ തന്നെയായിരിക്കും ടീമുകൾ ആഗ്രഹിക്കുക, ലക്ഷ്യം വെക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്ന ഒരു വിജയം. അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തോടുകൂടി മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക എനർജി തന്നെയാണ് അല്ലേ. 80,000 കാണികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയമാണ് അസ്റ്റക്ക സ്റ്റേഡിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേഡിയത്തിൽ അവിടെയുള്ള ആളുകളുടെ ഒരു ഗംഭീര പിന്തുണ തീർച്ചയായിട്ടും ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് തീർച്ചയായിട്ടും വലിയൊരു ഒരു കരുത്തായിട്ട് മാറും എന്നുള്ളതാണ്. മെക്സിക്കോ 2025 നവംബർ മുതൽ കളിച്ച 8 മത്സരങ്ങളിൽ തോൽവി അങ്ങനെ അറിഞ്ഞിട്ടില്ല. 6 വിജയം, 2 സമനില എന്നുള്ളതാണ് ആ സമയങ്ങളിൽ അവരുടെ ഒരു ഒരു ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സമയത്തെ ഒരു ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മത്സരങ്ങളുടെ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയായി മാറും എന്നുള്ളത് കൂടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇത്തവണത്തെ ലോകകപ്പിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുന്ന ലോകകപ്പാണ്. അവരുടെ ഒരു ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻറ്റ് കൂടിയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം, അതിഗംഭീരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട ടീമുകളൊക്കെ കളത്തിൽ കളഞ്ഞിറഞ്ഞ് കളിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി പറയുന്ന കൂടെ എല്ലാവിധ അപ്ഡേറ്റുകളുമായിട്ട് നമ്മളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
7: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: Joyalukkas, world's favorite jeweler.
7: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
8: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
7: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
10: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിംഗ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിംഗ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായി കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും.

0: സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-133.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: യു ആർ ലിസണിംഗ് ടു
5: Only on Radio Suno.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like swagatham. Updatesukalumayi Nisa. ദൈനംദിന ജീവിതത്തിൽ നിർമ്മിത ബുദ്ധി പ്രായോഗികമായി ഉപയോഗിക്കുന്നതിൽ ലോകത്തെ മികച്ച 10 രാജ്യങ്ങളിൽ ഒന്നായി ഖത്തർ മാറിയതായി മൈക്രോസോഫ്റ്റിന്റെ 2026 ഒന്നാം പാദ റിപ്പോർട്ട്. നിർമ്മാണ സാങ്കേതിക മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ പ്രൊജക്ട് ഖത്തർ ഇന്നുകൂടി. DECCയിലാണ് പ്രദർശനം നടക്കുന്നത്. ഖത്തറിലെ നിർമ്മാണ ഉൽപ്പാദന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രദർശനം. 10 ദിവസം നീളുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന് June 18 തുടക്കം കുറിക്കും. സൂഖ് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് മേള നടക്കുക. June 18 ആരംഭിച്ച് 27 വരെയാണ് പ്രദർശനം. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവേശന സമയം. ഫിഫ ലോകകപ്പ് 2026 ഉദ്ഘാടന പോരാട്ടത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിന് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയുമാണ് ഉദ്ഘാടന മത്സരത്തിനായി കളത്തിലേക്ക് ഇറങ്ങുക. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Let's play football.
1: Football Mania.
7: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ചു കാണാൻ കഴിയില്ല. ക്യൂറോസോവയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
6: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: Action mona dinesha adimohamana adimoham
4: horror tanikku pogan anuvada illa
0: or drama
5: ente kudumbam ente swargaraj
0: ishta genre idanengilum ivide ticket ready റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. June 11 മോർണിംഗ് സവാരി കേൾക്കുന്നു. വ്യാഴാഴ്ച ദിവസമാണ്. അപ്പൊ ഇനി ഫുട്ബോളിന്റെ വലിയ വലിയ ആവേശത്തിരയിലാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയ ചില വിശേഷങ്ങളിലേക്കും നമ്മൾ എത്താനായിട്ട് പോകുന്നു.
7: Let's play football.
8: Football Mania.
6: ഫുട്ബോളിനെ കുറിച്ചുള്ള ഒട്ടേറെ വിവരങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ സൂക്ഷിക്കുന്ന, മനസ്സിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ ദോഹയിലുണ്ട്. അബ്ബാസ് എന്നാണ് പേര്. അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ആളിപ്പം നാട്ടിലാണ്. കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. കാരണം ഫുട്ബോളിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ചരിത്രമാണെങ്കിലുമൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളോടൊരു കഥ പോലെ തന്നെ പറഞ്ഞു തരുന്ന ഒരാളാണ് അബ്ബാസ്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അബ്ബാസ്, ഗുഡ് മോർണിംഗ്.
9: നാട്ടിലാണ്.
6: മലപ്പുറമാണ് സ്ഥലം അല്ലെ. ഫുട്ബോൾ നാട്ടിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചു 2026. കഴിഞ്ഞ വട്ടത്തെ വേൾഡ് കപ്പിലാണ്, സൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു വിക്കിപീഡിയ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അബ്ബാസ് ജിക്ക് ഫുട്ബോൾ ഹിസ്റ്ററി മുഴുവൻ അറിയാം എന്നുള്ള വാർത്തകളൊക്കെ വലിയ ഗംഭീരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. അപ്പൊ 2022 കുറിച്ച് പറയുമ്പോ എന്താണ് നല്ല മെമ്മറീസ്, എന്തൊക്കെയാ മനസ്സിലേക്ക് വരുന്നത്?
9: ഖത്തർ വേൾഡ് കപ്പ് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞാൻ ലൈവായിട്ട് മാച്ച് കണ്ടത് 9-4 അർജന്റീന പോളണ്ട് മത്സരം, അത് നല്ലൊരു അനുഭവമായിരുന്നു.
6: ഇപ്പോഴും മറന്നിട്ടില്ല.
9: മലയാളികൾക്ക് ആസ്വദിക്കാൻ പറ്റി, ഇപ്പോഴും മറന്നിട്ടില്ല. അത് ഇന്നും മനസ്സിൽ തട്ടിക്കളിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ആയിരുന്നു ഖത്തർ വേൾഡ് കപ്പ്. സംഘാടക മികവ് കൊണ്ട് എല്ലാം കൊണ്ട് മികച്ച വേൾഡ് കപ്പ്.
6: തീർച്ചയായിട്ടും അതെ. അതോടൊപ്പം തന്നെ അബ്ബാസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓൾഡ് എയർപോർട്ടിലെ സെഞ്ചുറി ഹോട്ടലിലായിരുന്നു അല്ലെ.
9: ഓൾഡ് എയർപോർട്ടിൽ
6: ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുടെ അടുത്ത് ഫുട്ബോൾ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുമോ? പഴയ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ടോ?
9: ഫുട്ബോൾ ഹിസ്റ്ററിയൊക്കെ പറയാറ്. ഞാൻ ഈ ആഫ്രിക്കൻസ് ഒക്കെ, മൊറോക്കൻസ്, നൈജീരിയൻസ് ഒക്കെ അവിടെ വരാറുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാറുണ്ട്. നൈജീരിയൻ കളിക്കാരെ കുറിച്ചും മൊറോക്കൻ കളിക്കാരെ കുറിച്ചും ഗാനന്റെ കളിക്കാരെ കുറിച്ചും ഒക്കെ. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഞാൻ എന്റെ ഒരു 12 തൊട്ട് എന്റെ ഫുട്ബോൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യാറുണ്ട്. 90 തൊട്ട് വേൾഡ് കപ്പ് ഒക്കെ കണ്ടിരുന്നു. ഞാൻ ആദ്യം നന്നായിട്ട് പത്രം വായിച്ചിരുന്നു, പിന്നെ ഈ സ്പോർട്സ് സ്റ്റാർ മാസിക ഒക്കെ വായിച്ചിരുന്നു. അന്നൊന്നും മീഡിയ അത്ര ഇല്ലല്ലോ, അന്നൊക്കെ പത്രങ്ങളല്ലായിരുന്നു. പത്രത്തിന്റെ കട്ടിംഗ് ഒക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു.
6: അടിപൊളി. അപ്പൊ അബ്ബാസ് അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദോഹയിലെ സെഞ്ചുറി ഹോട്ടലിലെ ജീവനക്കാരനാണ് അദ്ദേഹം. ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ ഇനിയും കുറച്ചധികം വിശേഷങ്ങൾ ആൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ ടീമുകളുടെ സാധ്യതകളും അല്ലെങ്കിൽ എങ്ങനെയാണ് ടീമുകളുടെ ആ ഒരു ഇത്തവണത്തെ ഏറ്റവും കടുപ്പമുള്ള ഗ്രൂപ്പ് ഏതായിരിക്കാം, അങ്ങനെയുള്ള ചില വിശേഷങ്ങൾ കൂടിയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ എത്താം. അതിന് മുൻപായിട്ട് അടുത്തൊരു കിടിലം പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. ജവാൻ മൂവിയിലെ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ.

0: 91.7 FM.
1: Kato's happiness frequency.
0: Radio Sunil.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: Let's play football.
1: Football Mania.
2: ഫുട്ബോളിന്റെ ആവേശം അങ്ങനെ കളം നിറയുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് ഫുട്ബോൾ വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് അബ്ബാസ് ആണ്. അദ്ദേഹം നമ്മുടെ ദോഹയിൽ തന്നെയുള്ള സെഞ്ചുറി ഹോട്ടലിലെ ജീവനക്കാരൻ കൂടിയാണ്. ഫുട്ബോളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചരിത്രമൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പഴയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപ്പീഡിയ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അബ്ബാസ്, നമ്മളുടെ കൂടെ വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്ബാസ്, ഇനി ചോദിക്കാനായിട്ടുള്ളത്, ഇത്തവണത്തെ ഗ്രൂപ്പുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മരണ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ടല്ലോ, അങ്ങനെ കടുപ്പമാകുമോ ഇത്തവണത്തെ ഒരു തുടക്കം?
3: ായിട്ടാണ് 48 ടീമുണ്ട്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ 32 ടീമുള്ളായിരുന്നു. ബ്രസീല് മൊറോക്ക നല്ലൊരു മത്സരം, ആഫ്രിക്കൻ കരുത്തൻ ലാറ്റിൻ അമേരിക്കൻ കരുത്തന്മാരും തമ്മിലുള്ള ഒരു മത്സരം, നല്ലൊരു മത്സരമെന്ന് കരുതുന്നു. നല്ല മൊറോക്കൻസ് നല്ല ടീമുണ്ട്.
2: ഇത്തവണ മൊറോക്കോയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അല്ലേ?
3: നമ്മള് കഴിഞ്ഞ വർഷം 4 സ്ഥാനം വരെ കിട്ടിയതാണ്. അവര് മേജർ ലീഗിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഈ അഷ്റഫ് ഹക്കീമി, ഇബ്രാഹിം ഡേസ്, മസ്റാവി, പിന്നെ സുഫിയാൻ റഹീമി, യാസീൻ ബോനോ, മൈൽ ഷൈബരി, ഇങ്ങനത്തെ നല്ല മുൻനിര നല്ല കളിക്കാരാണ് മൊറോക്കോ. അതുപോലെ ബ്രസീലും നല്ല ടീമാണ്. വിനി ജൂനിയർ, റാഫീഞ്ഞ, മാത്യൂസ് കുഞ്ഞ, എൻറിക്ക്, മാർക്കിനോസ്, മെഗാലിസ്റ്റർ, അങ്ങനെ നല്ലൊരു നിര ബ്രസീലിനുണ്ട്. നല്ലൊരു കടുത്ത പോരാട്ടമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
2: ഇത്തവണ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണ്?
3: ഫ്രാൻസിന് നല്ല സാധ്യത ഉണ്ട്. നല്ല മികച്ച സ്കോഡ്, മികച്ച മുന്നേറ്റ നിര, കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബലെ, അതുപോലെ മധ്യനിര ഷെർക്കി, എൻഗോള കാന്റെ, നല്ല ഡിഫൻസ്, ഉപമക്കാനോ, കൊനാട്ടെ, വില്യം സാലിബ, അങ്ങനെ ഒരു നിര, നല്ല മികച്ച മുന്നേറ്റം, മികച്ച മധ്യനിര, പിന്നെ നല്ലൊരു കരുത്തുറ്റൊരു വിങ്ങറുണ്ട് മൈക്കിൾ ഒലീസ എന്ന് പറയും. നല്ല സാധ്യത ഉണ്ട് ഫ്രാൻസിന്. കടുപ്പുണ്ടാവും. അത് ആദ്യം ഫസ്റ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞാലേ, ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് വരുമ്പോ, ഇതൊക്കെ വരുമ്പോ നല്ല നോക്കൗട്ട് സ്റ്റേജിക്കൊക്കെ എത്തുമ്പോ നല്ല മത്സരം ഉണ്ടാവും. ഇവിടെ സാധ്യത 4-5 ടീമിനുണ്ട്. ഫ്രാൻസിനുണ്ട്, ഇംഗ്ലണ്ടിന്, പിന്നെ പോർച്ചുഗല്, ബ്രസീല്, അർജന്റീന, സ്പെയിന് നല്ല കിരീട സാധ്യത ഉണ്ട്. നല്ല യങ് ടാലന്റ്
2: സ്പെയിൻ.
3: നിക്കോ വില്യംസ്, ലെമിൻ യമാല്, പെഡ്രി, ഗാവി, റോഡ്രി, കൊക്രോള, സുബിമെന്റി, അങ്ങനൊക്കെ ഒരു കരുത്തുറ്റ നിരയാണ് സ്പെയിനും.
2: ഒരുപാട് സ്റ്റോറീസ് ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും പറയുന്ന ഒരു സ്റ്റോറി ആരെ കുറിച്ചാണ്?
3: എനിക്ക് ഫുട്ബോളില്, ഞാൻ ഫുട്ബോള് കാണാൻ തുടങ്ങി മറഡോണന്റെ ഒക്കെ കളി കണ്ടിട്ട്. അയാള് ഫുട്ബോളിലെ ഒരു ജീനിയസ് ആയിരുന്നു, ഡീഗോ ആർമാൻഡോ മറഡോണ. ഞാന് 90 വേൾഡ് കപ്പ് ഒക്കെ കാണുന്ന ഫസ്റ്റ് അർജന്റീന കാമറൂൺ മത്സരം. ആ വേൾഡ് കപ്പ് ഒരു ഡിഫറന്റ് വേൾഡ് കപ്പ് ആയിരുന്നു. മറഡോണ അത്രയും നല്ലൊരു ഫുട്ബോള് ഒരു ജനങ്ങൾക്ക് ഒരു ആകർഷിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു. അയാള് 5-2 സൈസ് ഉള്ള ആള്, പിന്നെ സ്കില്ഡ് അപാരായിരുന്നു.
2: അബ്ബാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? മറഡോണ തന്നെയാണോ?
3: മറഡോണ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മെസ്സി, നെയ്മർ ജൂനിയർ, ക്രിസ്റ്റ്യാനോ. മെസ്സിയാണ് ഒന്നും കൂടി ഫുട്ബോളിലെ ഒരു ജീനിയസ്. എല്ലാ ഫുട്ബോൾ കോച്ചസ് ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കളിക്കാരനാണ് മെസ്സിനെ കുറിച്ച്.
2: അങ്ങനെ ഇത്തവണ പ്രതീക്ഷകൾ വലിയ രീതിയിലാണ്. ഇന്ന് ഫസ്റ്റ് മാച്ച് മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക മത്സരത്തോടുകൂടി കിക്ക് ഓഫ്. ആ ഒരു വിസിൽ മുഴങ്ങുമ്പോൾ പിന്നെ നമ്മൾ മുഴുവൻ ആ പന്തിന് പിന്നാലെ അങ്ങോട്ട് പോകാൻ റെഡിയാണ് അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.
0: Let's play football.
1: Football Mania.

0: Radio Suno. Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
6: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
8: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 2 ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന സമയമാണ്. അഷ്ടമി, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫുട്ബോളിന്റെ മറ്റേ ആവേശം ഇങ്ങനെ കേറി നിൽക്കുന്ന ഒരു ദിവസമാണ്.
6: സത്യം സത്യം, എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ്
5: കാണിക്കുന്നു.
6: ശരിക്കും ശരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില പോസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ഫാൻസിന്റെ ഇത് വെച്ചിട്ട് മലയാളത്തിന്റെ ഓരോ സിനിമയിലെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഇത് ഇതുണ്ടല്ലോ, എന്താ ടൈമിങ്. ഫ്രാൻസുകാര് എന്റെ പൊന്നോ ഇതെങ്ങനെ ഉറങ്ങും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ. പക്ഷെ എനിക്ക് സ്പെയിനിന് മാത്രം കുറച്ച് ഉറങ്ങാം.
5: എനിക്ക് ഓരോ ടീമിന്റെയും വന്നിട്ടുണ്ട്.
6: അതെ, അതില് സ്പെയിനിന് മാത്രം കളികൾ വരുന്നത് രാത്രി 9 ഇവിടുത്തെ ഇവിടുത്തെയാണോ നാട്ടിലാണോ?
5: നാട്ടിലാണോ?
6: ഓക്കെ, നാട്ടിലാകുമ്പോ ഇവിടെ കുറച്ചുകൂടി കൂടുതലാണല്ലോ, ബാക്കോട്ടാണ്. ഈ രാത്രി 9 അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് കളി.
5: കളി അങ്ങനെ ഉള്ളവർക്ക് നല്ലതാണ്. കഴിഞ്ഞ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, രാവിലെ എന്നിട്ട് ഉറങ്ങി പിന്നെ നേരെ ജോലിക്ക് ഒരുങ്ങി അങ്ങ് പോവാം.
6: അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. മിക്ക ആൾക്കാരും രാത്രി ഇരുന്ന് ഫുള്ള് കളിയൊക്കെ കണ്ടതിന് ശേഷം പോയി കുളിച്ച് റെഡി ആയിട്ട് ഉറങ്ങും. 1 കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകും.
5: മിക്കവാറും അങ്ങനെ ഇത്തവണ കുറെ മാറ്റങ്ങൾ എല്ലാവരിലും വരാനുള്ള സാധ്യതകളുണ്ട്.
6: വേറൊരു കാര്യം താങ്കൾ ആലോചിക്കണം, ലാസ്റ്റ് ഇവിടെ നടക്കുന്ന സമയത്തും നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു.
5: ശരിയാണല്ലോ, നമ്മൾ ഉറങ്ങിയില്ലല്ലോ,
6: നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരുടെയും കണ്ണൊക്കെ
5: തുറന്നു പിടിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ വർഗീസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. വർഗീസ് പറയുന്നത്, ഇത്തവണ പോർച്ചുഗൽ കൊണ്ടുപോകും വേൾഡ് കപ്പ്.
6: ഒത്തിരി സന്തോഷത്തിൽ പറഞ്ഞത്
5: എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് കടുപ്പത്തിലങ്ങ് പറഞ്ഞു.
6: ഓക്കെ,
5: 2022 റേഡിയോ സുനോയിൽ ഞാൻ പ്രെഡിക്ട് ചെയ്ത സ്ക്രീൻഷോട്ട് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചെക്ക് ദ പ്രെഡിക്റ്റഡ് ഡേറ്റ്, 23/11/2022.
6: എന്തായാലേ
5: ആ സ്ക്രീൻഷോട്ട് ആള് സേവ് ചെയ്ത് വെച്ചിട്ടാ നമുക്ക് അടിപൊളിയായിട്ട് അയച്ചു. അർജന്റീന കപ്പ് ഇത്ത ആളിങ്ങനെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, കപ്പ് അർജന്റീന കൊണ്ടുപോകും. ബൈ ലിജു.
6: ഈ ഇതേ ലിജു തന്നെ ഇത്തവണ പോർച്ചുഗൽ കൊണ്ടുപോയി.
5: പോർച്ചുഗൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചരിത്രമാണ്.
6: സത്യം ചരിത്രമാണ്. താങ്കളെ നമ്മൾ സ്റ്റുഡിയോയിൽ വിളിച്ചിട്ട് നമ്മൾ
5: അപ്പൊ തന്നെ ആദരിക്കും.
6: ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം.
5: ഞാൻ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നാ മതിയായിരുന്നു.
6: അതാണ്, അഥവാ ഞങ്ങൾ മറന്നു, ഞങ്ങൾ അന്നൊന്ന് ഓർപ്പിക്കണേ.
5: ഞങ്ങൾ ഓർപ്പിക്കണം, കാരണം ഞങ്ങൾ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
6: അതെ അതെ. ഇത് പറയുമ്പോഴാണ് ഞാൻ ഇന്നലെ ഭയങ്കര കാര്യമായിട്ട് എന്റെ സാരി ഉടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ വീണ്ടും ഷെയർ ചെയ്തു.
5: ഞാൻ എന്നിട്ട് വിചാരിച്ചു, നമ്മളുടെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ,
6: അതെ
5: എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തിട്ട്
6: സത്യം
5: ഫിഫ വേൾഡ് കപ്പ് വൈബ് ലേക്ക് പോണെന്ന് വിചാരിച്ചു വീട്ടിൽ പോസ്റ്റ് ചെയ്തു.
6: ഞാൻ വീണ്ടും ഇത് സ്റ്റോറിയിൽ ഷെയർ ചെയ്തു. ഇങ്ങനെ ആലോചിക്കായിരുന്നു വീണ്ടും പോസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ, കാരണം എല്ലാ മാച്ചും കാണാൻ പോയപ്പോ കുറച്ച് കഷ്ടപ്പെട്ടാണ് സാരി എടുത്ത് പോയത്. പക്ഷെ നല്ല സുഖമായിരുന്നു.
5: അതെ അതെ
6: അതെ അതെ. അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ എല്ലാരും അതിന് ഇത് പറയുന്നു,
5: എല്ലാവരുടെയും കമന്റുകളൊക്കെ വരുന്നു. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് നേരെ ഇനി നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ഇന്നത്തെ ഒരു സിനിമ കൂടി കണ്ടുപിടിക്കാം. അഷ്മയുടെ നോക്കൂ. ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിൽ എല്ലാരും ചുറ്റിക്കുമ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം കിട്ടുവാന്നാണ്.
6: അതെ അതെ അതെ അതെ
5: അതെ. 2023 റിലീസായ സിനിമയാണിത്. ഓക്കെ, 2023 റിലീസായ സിനിമയാണിത്. ഇതിനെ കുറിച്ച് വേറെ കൂടുതൽ സൂചനകൾ പറഞ്ഞു കഴിഞ്ഞാൽ,
6: ഓഹോ ഒറ്റ സൂചനയുള്ളൂ?
5: അല്ല, ഒറ്റ സൂചന അല്ല. മാത്യു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
6: ഓക്കെ,
5: മാത്യു എന്നുള്ള താരം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയമൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ, ഇത് ഫുട്ബോളിന്റെ സമയമാണല്ലോ.
6: ഓ,
5: അതുമായി കണക്ഷൻ ഉള്ള ഒരു ഒരു ഒരു സിനിമയാണ്.
6: എനിക്കിപ്പോ പറയാൻ പറ്റൂലല്ലോ,
5: പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? അത് മതി. ഓക്കെ, അപ്പൊ സിമ്പിൾ സൂചനയാണ്, 2023 റിലീസായ മൂവി, മാത്യു അഭിനയിച്ച മൂവി, ഫുട്ബോളുമായിട്ട് ഗംഭീര കണക്ഷൻ ഉള്ള ഒരു ഒരു സിനിമയാണിത്.
6: അതെ,
5: അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. ചോക്കോ പൈ, ഈ പേരൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ചോക്കോ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നിപ്പോ, അതാണ് കുഴപ്പം.
6: ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊക്കോ പൈ എന്ന് പറഞ്ഞു, അപ്പൊ വന്നിട്ട് പറയും കൊക്കോ പൈ അല്ല ചോക്കോ പൈ.
5: ഗുഡ് മോർണിംഗ് റേഡിയോസിനോ, എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സുഖം. അപ്പൊ എന്തായാലും ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിടിലം പാട്ടിലേക്ക്, കൂടെ മൂവിയിലെ പാട്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. Crafted for smarter, more rewarding living. Terms and conditions apply.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ജെന്നി സാർ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടികൾ എല്ലാവരും അടിപൊളിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. റൈറ്റ് ആൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അയ്യോ അടിപൊളിയല്ലല്ലോ, ചെറുതായിട്ട് എല്ലാവർക്കും ഒന്ന് മാറിപ്പോയി, എന്റെ സൂചന കുറച്ച് കടുപ്പായി പോയോ എന്നൊരു സംശയമില്ലാണ്ടില്ല കേട്ടോ. ഓക്കെ, ശേഷം മൈക്കിൾ ഫാത്തിമ അല്ല മൂവി കേട്ടോ, വേറൊരു മൂവിയാണ് ഞാനിങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഹലോ പറ.
1: എനിക്കൊരു ക്ലൂ ഒന്നും കൂടെ ഒക്കെ കൊടുക്കാണ്ട്, അത് ആണോ റൈറ്റ് ആൻസർ എന്ന് എനിക്കറിയില്ല. ഒരു പേരാണോ സിനിമ?
0: അതാരാ പറഞ്ഞേ?
1: അല്ല ഞാൻ ചോദിക്കാ, ഹലോ പറഞ്ഞല്ലേ ചോദിക്കാം. എനിക്ക് അപ്പൊ മനസ്സിൽ വന്നേന്റെ എനിക്ക് പേര് പറയാൻ പറ്റില്ലല്ലോ.
0: അല്ല ഞാൻ ചോദിക്കട്ടെ, ഉത്തരം കിട്ടിയപ്പോ
1: ഉത്തരം കിട്ടി, അപ്പൊ അതിന്റെ ക്ലൂ അതല്ലേ?
0: അതിന്റെ ക്ലൂ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അല്ല സാധാരണ അപ്പുണ്ണി ഞാൻ സൂചന പറഞ്ഞു ഇങ്ങനെ കുറച്ച് എന്നെ ഇങ്ങനെ നോക്കും.
1: അല്ല എനിക്കപ്പോ മനസ്സിലായി, പിന്നെ അപ്പൊ പറയണ്ടല്ലോ
0: ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. റൈറ്റ് ആൻസർ ആണ്. ശേഷം മൈക്കിൾ ഫാത്തിമ അല്ല, വേറൊരു മൂവിയാണ്. ഏതാണ്? തോൽവി എഫ് സി ആണോ? അല്ല തോൽവി എഫ് സി അല്ല. ഓക്കെ, ജസ്റ്റ് ചേച്ചി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിടൂ. റൈറ്റ് ആൻസർ.
1: തോൽവി എഫ് സി എന്ന് പറയുന്ന സിനിമ ഉണ്ട്,
0: ഉണ്ട്. അതിനകത്ത് നല്ല പാട്ടുണ്ട്, ഒരു പാട്ട്.
1: അയ്യോ നല്ല പാട്ട്.
0: തോൽവി എഫ് സി എന്ന് പറഞ്ഞ മൂവിയുണ്ട്. സിനിമയുടെ എൻസോ ക്ലൈപീരിയായ ബോബിയോട് ചോദിച്ചോക്ക്.
1: ബോബി എടുത്ത് ചോദിക്കണം അല്ലേ? ചോദിക്കേണ്ടി വരും.
0: ചിലപ്പോ ചിലപ്പോ ഒരു കോമഡി ഉണ്ട്, അത് ചിലപ്പോ ബോബിക്കറിയില്ല.
1: ബോബിക്കാവുന്ന അറിയില്ല. ബോബി മണിരത്നം മറ്റേ
0: പോകുന്നുണ്ട്,
1: അത് വഴിയൊക്കെ
0: പോകുള്ളൂ. സിനിമയെ കുറിച്ച് എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഹസീം റൈറ്റ് ആൻസർ ആണ് കേട്ടോ. എ കെ എച്ച് റൈറ്റ് ആൻസർ. ഹസീമിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അൻഫാൽ അതല്ല കേട്ടോ, ക്രിസ്റ്റി മൂവി അല്ല, വേറൊരു മൂവിയാണ്. ശ്വേത ഗുഡ് മോർണിംഗ് പറയുന്നു, റൈറ്റ് ആണല്ലോ. ശ്വേത കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഷഹീർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അൻവർ അലി റൈറ്റ് ആൻസർ. അൻസൽ ഹബീബ് റൈറ്റ് ആൻസർ. ഇഫ്തിക്കർ റൈറ്റ് ആൻസർ. സിജോ വർഗീസ് കറക്റ്റ് ആണ് കേട്ടോ, കൂടുതൽ പേർക്കും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോളുമായി റിലേറ്റഡ് ആണ് ഉള്ള സിനിമയാണ്. 2023 റിലീസായ മൂവി. ജോസഫ്, മാത്യു ജോസഫ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് മൂവി എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കാൻ കുറച്ച് സമയം കൂടെ തരാം. 5000 എന്ന നമ്പറിലേക്ക് വേഗം ഉത്തരം പോരട്ടെ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നമ്മുടെ രംഗച്ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
4: ഓടി മക.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
5: 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. അഷ്ടമി ഇന്ന് ഇവിടെ ഇരുന്ന് എന്നെ മുഴുവൻ വഴിതെറ്റിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ പറഞ്ഞ് മര്യാദയ്ക്ക് ഇവിടെ ഷോ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ് ഞാൻ.
1: അതോ ചില ദിവസങ്ങളിൽ ഒരു വീക്കെൻഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇത് വരൂലേ.
0: എനിക്ക് വീക്കെൻഡ് ആയൊരു ചെറിയ പ്രശ്നമുണ്ട്. രാവിലെ മുതൽ
1: മടി.
0: ജോലി ചെയ്യണോ? ജോലി ചെയ്യണോ?
1: നിസയുണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന നിസയെ അല്ല. എന്റെ അടുത്ത് വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞാൽ, അല്ല എല്ലാം പറയൂല, എന്നാലും വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞ ശേഷം എൻ്റെ പറയും, ഓ ഇനി അടുത്ത് ഇത് ചെയ്യണ്ടേ, മടിയാവുന്നു. ഈ വ്യാഴാഴ്ച മാത്രം നിസ ഇത് പറഞ്ഞോണ്ടിരിക്കുവേ.
0: അതെനിക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല.
1: ഈ വ്യാഴാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്തോ
0: എവിടെയും വൈബ് വരുന്നതാണോ?
1: അതായിരിക്കാം
0: ഒരു മടി വൈബ്.
1: പക്ഷെ നേരെ തിരിച്ച് വേറെ ചിലരുണ്ടാവേ, ഇന്ന് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, കാരണം പണിയൊക്കെ തീർത്താലേ സമാധാനമായിട്ട് പോയിരിക്കാൻ പറ്റും.
0: അഷ്ടമി ആക്ച്വലി പെട്ടെന്നെല്ലാം, പക്ഷെ സ്പീഡ് ചെയ്യുന്നവർക്ക് നല്ലതാണ്.
1: അതെ, ഞാൻ പെട്ടെന്ന് തീർക്കും.
0: അഷ്ടമി അല്ല, സ്പീഡ് സ്പീഡ് പട്ടപ്പട്ടപ്പെട്ടാ തീർക്കുന്ന ആളാണ്, ഭയങ്കര സ്പീഡിലെല്ലാം തീർക്കും.
1: അതാണ്, അപ്പൊ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി പാളും.
0: അതെ അതെ. അപ്പൊ എന്തായാലും പണി പാളാതിരിക്കാനായിട്ട്, നല്ല ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൂട് സമയത്ത് MOPH വളരെയധികം പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട്. ജോലി സ്ഥലത്ത് സ്വയരക്ഷ, പ്രത്യേകിച്ച് പുറം ജോലി ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ 15-20 മിനിറ്റിലും തണുത്ത വെള്ളം കുടിക്കുക, ചായ കാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. തണലുള്ളതോ അല്ലെങ്കിൽ തണുത്തതായ സ്ഥലത്ത് വിശ്രമിക്കുക. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം മിതമായിട്ടുള്ള അളവിൽ കഴിക്കുക. അയഞ്ഞതും കനം കുറഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ തല മറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ.
1: സൺസ്ക്രീൻ ഇട്ട് തുടങ്ങിയോ?
0: സൺസ്ക്രീൻ ഇട്ട് തുടങ്ങണം,
1: തുടങ്ങണം.
0: ഞാൻ അധികം അങ്ങനെ ഇറങ്ങുന്നില്ലാത്തതുകൊണ്ട്.
1: എന്നാലും നമ്മൾ
0: ഇടണം.
1: ഇപ്പൊ 6 മണിക്ക് ഷോയ്ക്ക് കയറിയില്ലേ, ഇതിനിടയിൽ എത്ര വെള്ളം കുടിച്ചു?
0: രണ്ട് തവണ കുടിച്ചു.
1: ഓക്കെ, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കണം, ഞാൻ വെള്ളം കുടിച്ചോ? കാരണം ഇങ്ങനെ നമ്മൾ ഒറ്റ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ
0: ചിലപ്പോൾ മറന്നു,
1: ഓട്ടോമാറ്റിക്കലി മറന്നു
0: പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ

0: ചിലപ്പോ ഓർത്തൊന്നും വരത്തില്ല, എണീറ്റ് പോകത്തില്ല.
1: അതെ,
0: അപ്പം വെള്ളമൊക്കെ കുടിക്കുക, അടിപൊളിയായിട്ട് നിങ്ങൾ വീക്കെൻഡിൽ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കുക. ഒരു അടിപൊളി വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഇനി വീണ്ടും അഷ്ടമി ഹോം ഡെലിവറി ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.
1: ഇടയിൽ പോയിട്ട് ഒരു കാപ്പി കുടിക്കട്ടെ,
0: പെട്ടെന്ന് ഞങ്ങളൊരു കാപ്പിയും എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമാകട്ടെ, വീക്കെൻഡ് ഒരു വണ്ടർഫുൾ വീക്കെൻഡ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ് ഇപ്പോൾ.

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: You're listening to
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
0: Only on Radio Suno 91.7 FM.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ദൈനംദിന ജീവിതത്തിൽ നിർമ്മിത ബുദ്ധി പ്രായോഗികമായി ഉപയോഗിക്കുന്നതിൽ ലോകത്തെ മികച്ച 10 രാജ്യങ്ങളിൽ ഒന്നായി ഖത്തർ മാറിയതായി മൈക്രോസോഫ്റ്റിന്റെ 2026 ഒന്നാം പാദ റിപ്പോർട്ട്. നിർമ്മാണ സാങ്കേതിക മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ പ്രൊജക്ട് ഖത്തർ ഇന്നുകൂടി. DECSലാണ് പ്രദർശനം നടക്കുന്നത്. ഖത്തറിലെ നിർമ്മാണ ഉൽപാദന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രദർശനം. 10 ദിവസം നീളുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന് June 18 തുടക്കം കുറിക്കും. സൂഖ് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് മേള നടക്കുക. June 18 ആരംഭിച്ച് 27 വരെയാണ് പ്രദർശനം. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശന സമയം. ഫിഫ ലോകകപ്പ് 2026 ഉദ്ഘാടന പോരാട്ടത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിന് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയുമാണ് ഉദ്ഘാടന മത്സരത്തിനായി കളത്തിലേക്ക് ഇറങ്ങുക. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.
2: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is home delivery only on Radio Sunoo 91.7 FM.

ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞു, 5 മിനിറ്റ് ആയി. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇപ്പൊ ജസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത പോലെ. കുറച്ചു നേരം നിസയുടെ കൂടെ ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേ, രാവിലെ ഇങ്ങനെ ഡ്രൈവൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരോട്, ഇന്ന് വീക്കെൻഡ് ആണ്. കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് മടി ഉണ്ടാവാം, ചിലർക്ക് ചിലപ്പോ ഇന്നത്തെ ദിവസം പെട്ടെന്ന് തന്നെ ജോലി തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 4-5 പണി തീർത്തു. ഇനി ബാക്കിയുള്ള പണിയിലേക്ക് കടക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഫുള്ളി സെറ്റാക്കിയതിന് ശേഷം ഇനി നമ്മൾ വീക്കെൻഡ് എന്ത് ചെയ്യും, വീക്കെൻഡിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോണ്ട്രീനെ കുറിച്ചിട്ട്. ലോണ്ട്രി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുന്നുകൂടി കിടക്കുന്നതിനെക്കാട്ടി നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വീക്കെൻഡ് തുടങ്ങുന്ന ദിവസം, അതായത് അന്നത്തെ ദിവസം തന്നെ നൈറ്റ് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ് ആവാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ലോണ്ട്രി ക്ലീനിങ്ങിനെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല, മറിച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഒരു ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഹാളായിരിക്കാം, എന്താണെങ്കിലും ആ ഒരു വീട് ടോട്ടലി ഒന്ന് കെയർ ചെയ്യുക, നല്ല രീതിയിൽ തൂത്ത് തുടച്ച് നല്ല പോലെ. ഇപ്പം ചില സ്ഥലത്തൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാറ്റയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു പെസ്റ്റ് കൺട്രോളിനൊക്കെ വിളിച്ച് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നല്ല പോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റിവിറ്റി തന്നെ കിട്ടും കേട്ടോ. അത് ശരിക്കുമുള്ളൊരു കാര്യമാണ്. So you should always take care of your home. അപ്പോൾ ഹോം കെയറിൽ ഞാനും കുറച്ചധികം ടിപ്സും ട്രിക്സും ഒക്കെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ അതിനിടയിൽ എത്ര പേരാണ് ഈ ഒരു വീക്കെൻഡിൽ വീട് വൃത്തിയാക്കാനുള്ള ഒരു ഒരു ലക്ഷ്യത്തോടു കൂടി സെറ്റായി, മൈൻഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്? നേരത്തെ കൂട്ടിയിട്ടൊക്കെ ഇത് നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട്, ലെറ്റ് മീ നോ. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു മോർണിംഗ് ടൈമിൽ തന്നെ പോകുന്ന സമയത്ത് കാണുന്ന വിശേഷങ്ങളൊക്കെ തന്നെ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ഞാനീ പറഞ്ഞ വലിയ വലിയ വീടുകൾ വൃത്തിയാക്കുന്ന മാത്രം ആവണമെന്നില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു വാർഡ്രോബും സൈഡിൽ ബെഡും അല്ലെങ്കിൽ ആ ഒരു ഒരു കിടക്കുന്ന ഒരു സ്പേസ് ആണെങ്കിൽ പോലും അതുവരെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ഇറ്റ് ക്ലീൻ. സോ അതെന്തായാലും ഈ വീക്കെൻഡിൽ ചെയ്യണം കേട്ടോ. അഷ്ടമിയാണ് കൂടെയുള്ളത് അടിപൊളി പാട്ടുകളുമായിട്ട്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: I didn't even bully.
3: What? Just the body weight on that one.
4: You're listening to Radio Sunno.
2: You're listening to Radio Sunno.

ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീക്കെൻഡിലെ ഹോം കെയറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഈ ഒരു വീക്കെൻഡ് സമയമാകുമ്പോഴേക്കും റൂമിലാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ബെഡൊന്ന് സെറ്റാക്കി അങ്ങോട്ടേക്ക് ഇടുക. അത് തന്നെ കുറച്ചൊരു ക്ലീൻ ലുക്ക് തരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ തന്നെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനലൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫ്രഷ് എയറിൻ്റെ ഒരു സർക്കുലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല ഈ ഇവിടുത്തേക്ക് വിൻഡോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നല്ല പൊടി ഇങ്ങനെ അടിഞ്ഞുകൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹൈ ടു ലോ ആ ഒരു റൂൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് മുകൾ ഇപ്പം ഭാഗങ്ങളില്ലേ, അതായത് ഫോർ എക്സാമ്പിൾ ചില വീടുകളിൽ വലിയ ഷെൽഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെൽഫിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് അങ്ങനെ ഇപ്പം ടേബിൾസ് അതൊക്കെ ചെയ്തിട്ട് വേണം ഏറ്റവും ലാസ്റ്റ് താഴെ ഫുൾ ക്ലീൻ ചെയ്യാനായിട്ട്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫുള്ള് താഴത്തെ പൊടിയൊക്കെ ഇതാക്കി തൂത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പോയിട്ട് തുടയ്ക്കാൻ നിൽക്കും ഏത് ടേബിൾസൊക്കെ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നൊരു കാര്യം, നല്ലപോലെ ഇപ്പം വൈറ്റ് വിനീഗറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഗ്ലാസ് തുടയ്ക്കുന്നവരുണ്ടാവും, മിററ് തുടയ്ക്കുന്നവരുണ്ടാവും, അതൊക്കെ കറക്റ്റായി നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നൊരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണിത്, ലൈക്ക് വൺ ഇൻ വൺ ഔട്ട് റൂളിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ വീട്ടിലേക്ക് ചിലപ്പോൾ ഈ ഫർണിച്ചേഴ്സ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തന്നെ കുട്ടി കുട്ടി സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ സെറ്റ് ചെയ്യും. ഈ സ്പേസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അയ്യോ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആവുന്നുണ്ടല്ലോ എന്ന്. അത് ആക്ച്വലി ആ ഒരു പ്ലേസിനെ കൺജസ്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ കുറേ നാളുകളായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിപ്പം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കാനോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ വേണ്ടാന്നുള്ള സാധനമാണ്, പന്നലായ സാധനമാണെങ്കിൽ ചീത്തയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനോ ഒക്കെ തന്നെ ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് ലൈക്ക് എ വൺ ഇൻ വൺ ഔട്ട്. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ കാര്യത്തിലും പ്രശ്നം വരത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്കെൻഡിൽ മൈൻഡിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കേരളീ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. രാജലക്ഷ്മി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് കേട്ടോ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: You are listening

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞു, 33 മിനിറ്റ് ആയി. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ളത് നല്ല ചൂടൻ ഇഡ്ലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇഡ്ലി എന്നൊക്കെ പറയുമ്പോ അധികം ആൾക്കാർ കേൾക്കാത്ത ഇഡ്ലിയാണെന്ന് തോന്നുന്നു. സംഭവം കാഞ്ചീപുരം ഇഡ്ലിയാണ്. ഇപ്പൊ കുറച്ച് പേരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, എന്റെ പൊന്നഷ്ടമി തെറ്റിപ്പോയതാണോ, ഈ കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സാരി അല്ലേ, അപ്പൊ കാഞ്ചീപുരം സ്പെഷ്യൽ സാരി അല്ലേ, എന്തിനാണ് ഈ ഇഡ്ലി എന്നൊക്കെ പറയുന്നതെന്ന്. സംഭവം സാരി സ്പെഷ്യൽ ആണ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതാണ് ഈ പട്ടസാരി എന്ന് വെച്ചാൽ, ഓ ഇത് കാഞ്ചീപുരമാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, ഓ അത് വല്ലാത്തൊരു പറയാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. കാരണം അത്രയും പ്യുവറായിരിക്കും, അത്രയും നല്ല സിൽക്കായിരിക്കും, അത്രയും നല്ല പട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ കാഞ്ചീപുരം പട്ടിന് അത്രയും വിലയുള്ളത്. എന്തായാലും ഇപ്പം നമ്മൾ പറയുന്നത് കാഞ്ചീപുരം പട്ടിനെ കുറിച്ചിട്ടല്ല, നേരെ തിരിച്ച് കാഞ്ചീപുരം ഇഡ്ലിയെ കുറിച്ചിട്ടാണ്. ഈ കാഞ്ചീപുരം ഇഡ്ലിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനൊരു സൈഡിൽ കറി, അതായത് സാമ്പാറോ ചട്നിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റാണ് ആ ഒരു കാഞ്ചീപുരം ഇഡ്ലിക്ക്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, കോവിൽ ഇഡ്ലി എന്നും പറയും. അവിടുത്തെ കോവിലൊക്കെ കൂടുതലും ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കാഞ്ചീപുരത്തെ കോവിലൊക്കെ. അതുകൊണ്ടാണ് ചിലപ്പോൾ അതിന് അങ്ങനെ പേര് വന്നിട്ടുണ്ടാവുക. എന്തായാലും കാഞ്ചീപുരം ഇഡ്ലി അവിടുത്തെ എല്ലാ കടകളിലും ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു മണവും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും ഒക്കെയാണ്. മാത്രമല്ല ഈ കാഞ്ചീപുരം ഇഡ്ലി സത്യം പറഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള ഒത്തൻറ്റിക് വേയിലുള്ള കാഞ്ചീപുരം ഇഡ്ലി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പുട്ടുപോലെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും, അതായത് നമ്മുടെ നമ്മൾ കുത്തിയെടുത്ത്, അതായത് ഇത് പുട്ടുകുറ്റിയിൽ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പുട്ടില്ലേ, ചിരട്ടപ്പുട്ടല്ല, നേരെ തിരിച്ച് നമ്മുടെ സിലിണ്ട്രിക്കൽ പുട്ട്, ആ ഒരു പുട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ഇഡ്ലി ഇരിക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ടാണ് അവർ എല്ലാവർക്കും കൊടുക്കുക. സോ ബേസിക്കലി ആ ഒരു ഇഡ്ലിയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. പക്ഷെ അല്ലാതെയും ഇഡ്ലി തട്ടിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാഞ്ചീപുരം ഇഡ്ലി. എന്തായാലും ആരെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടോ, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടോ പറയണം കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ടൗണിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാഞ്ചീപുരം ഇഡ്ലി. സോഫ്റ്റ് ആയിരിക്കും നല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ സ്പൈസസ് കൂടുതലുള്ള ഒരു ഇഡ്ലി കൂടിയാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇടാറുണ്ട്. അതിൻ്റെ ആ ഒരു കറക്റ്റ് റെസിപ്പിയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ മാത്രമല്ല ഇതുണ്ടാക്കുന്നത് ചില സമയത്ത് നല്ല ബാംബുവിലായിരിക്കും ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു ഈ ഇല ഇടാറുണ്ട്, അതായത് ആ ഒരു പുട്ട് അല്ലെങ്കിൽ ആ ഒരു പുട്ടുകുറ്റിയുടെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒരു ഇല പോലെ. ഇപ്പം വാഴയിൽ ഒരു ഇലയും കിട്ടാത്തപ്പം യൂസ് ചെയ്യെങ്കിൽ പോലും വാഴയിൽ ഇല ശരിക്കും ഇടുന്നത്. അതിന് മന്ദാര എന്ന് പറയുന്നൊരു ഒരു ഒരു ഇലയുണ്ട്, ആ ഒരു ഇല ഇട്ടിട്ടാണ്, മന്ദാര ഇല ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ അതിൽ വരും. എനിവേ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതിൻ്റെ റെസിപ്പിയും ഞാൻ പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺ. കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ കാഞ്ചീപുരം ഇഡ്ലിയെക്കുറിച്ച്.

വെൽക്കം ബാക്ക്. എങ്ങനെ, നമ്മൾ കാഞ്ചീപുരം ഇഡ്ഡലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചീപുരം സാരി പറയാറുണ്ട്, പക്ഷെ കാഞ്ചീപുരം ഇഡ്ഡലിയാണ് ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. ബേസിക്കലി ഞാൻ കുറച്ച് മുമ്പ് വന്നിട്ട് പറഞ്ഞുതരാം അതിന്റെ റെസിപ്പി കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇവിടെ ആ സമയത്ത് തന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് സുമേഷിന്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് തന്നെ, ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഈ കാഞ്ചീപുരം ഇഡ്ഡലി സാധാരണ ബാംബൂയിൽ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത് ട്രഡീഷണലി. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കുറച്ച് നീളൻ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് വേണ്ടത് നമ്മുടെ സാധാരണ ഇഡ്ഡലി മാവ് ഒരു 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചിടുക. അതിന്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ചൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ചുക്ക്, അതും ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ഒരു ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറയാൻ കാരണം ഇതിന് ചെറിയൊരു എരിവുണ്ടെന്ന്. കാരണം ഒരു ഭയങ്കര അരോമാറ്റിക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ആ ഒരു ഫുഡിനൊരു സ്പൈസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ ഇടണം. എന്നിട്ട് ഈ സംഭവം സാധാരണ മന്ദാര ഇലയിലാണ് ഒഴിച്ചുണ്ടാക്കാറുള്ളത്. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് വാഴയിലുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഈ പറഞ്ഞ ഗ്ലാസ്സിലേക്ക് വാഴയിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആക്കി ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി ആ ഒരു വാഴയിലയുടെ ഉള്ളിൽ വരുന്ന രീതിയിൽ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നാവിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കാഞ്ചീപുരം ഇഡ്ഡലി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം, കാഞ്ചീപുരം ഇഡ്ഡലിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഡ്ഡലി ഷേപ്പിലല്ല അതിരിക്കുന്നത്, നേരെ തിരിച്ച് അതൊരു പുട്ടിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അത് പുറത്തേക്ക് എടുത്തിട്ട് നല്ലപോലെ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഈ ഒരു കാഞ്ചീപുരം ഇഡ്ഡലി ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞവരുണ്ടെങ്കിൽ എന്തായാലും പറയണം എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് അത്, ഇഷ്ടപ്പെട്ടോ. സാധാരണ ഇഡ്ഡലിയെ കട്ടി നമുക്കൊരു വെറൈറ്റി ആണല്ലോ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുമോ, അതിൻ്റെ ഡീറ്റെയിൽസ് കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കണേ 5000 9178.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയിൽ കത്തന്റെ ഫേവറേറ്റ് സീരീസ്. നമ്മൾ എന്തായാലും കുറച്ച് നേരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കാഞ്ചീപുരം ഇഡ്ഡലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അത് പറഞ്ഞപ്പോഴേക്കും നിസ എന്നോട് വന്ന് പറയായിരുന്നു, കുംഭകോണം കോഫി കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു, ആ കുംഭകോണം കോഫി ശരിയാണല്ലോ, അതൊരു സ്പെഷ്യൽ ഐറ്റം ആണല്ലോ എന്ന്. സോ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം അതിനെ വിളിക്കുന്ന തന്നെ ഡിഗ്രി കോഫി എന്നാണ്. അത് എത്ര പേര് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കാരണം ഈ കുംഭകോണത്ത് പോയിട്ടുള്ളവരൊക്കെ അവിടുത്തെ ഫിൽറ്റർ കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഗ്രി കോഫി ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. എഗെയിൻ ആ ഒരു ടൗണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്ട്രോങ് നമ്മുടെ എന്താ പറയുക കോഫി ഫ്ലേവർ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മിൽക്ക് ആ ഒരു ടെക്സ്ചറൊക്കെ കാരണമാണ്. മാത്രമല്ല ഒട്ടും ഡൈല്യൂട്ടഡ് അല്ലാത്ത മിൽക്ക് ആയതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള ഫോം ആയതുകൊണ്ട് അതിനെ ഡിഗ്രി മിൽക്ക് എന്ന് പറയുന്നു. അത് ഇത്ര സെൽഷ്യസിൽ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നതായതുകൊണ്ട് തന്നെയാണ് അതിനെ ആ ഒരു ഡിഗ്രി കോഫി എന്ന് പറയുന്നത്. പിന്നെ ഒരു ആദ്യം തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കോഫി ആയിരിക്കും ആ ഒരു ഫിൽറ്റർ കോഫിയിൽ ഉണ്ടാവുക. ട്രഡീഷണൽ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിനെ കുംഭകോണം ഡിഗ്രി കോഫി അഥവാ കുംഭകോണം കോഫി എന്ന് തന്നെ അറിയപ്പെടുന്നത് കേട്ടോ. അതും ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കോഫിയാണ്. കോഫിക്ക് തന്നെ പല പല വെറൈറ്റീസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അത് പറഞ്ഞപ്പോൾ നല്ല ചൂട് കാപ്പിയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് ഇവിടെ കാപ്പിയുടെ ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചിരിക്കുകയാണ്. നിസ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഹായ് പറ അഷ്ടമി എന്ന് പറഞ്ഞിട്ട് ആബിദിൻ്റെ മെസ്സേജ് ഉണ്ട്. നിസ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ആ ഹായ് അവിടെ എത്തിച്ചേക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് രസികനിൽ ഒരു നല്ല പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. വന്നിട്ട് എനിക്ക് കുറച്ച് അധികം വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Let's play football.
0: Football Mania.
4: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ചു കാണാൻ കഴിയില്ല. ക്യൂറോസാവോയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
5: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

ഇതും ബോംബെ ജയശ്രീ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. ഇതും കേട്ട് ഇങ്ങനെ ഒരു കാപ്പിയും കുടിച്ചിരിക്കാൻ ഭയങ്കര സുഖമാണെന്നേ. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള കുംഭകോണം കോഫിയെ കുറിച്ചിട്ടാണ്. ഈ കുംഭകോണം കോഫി അല്ലെങ്കിൽ മദ്രാസ് ഫിൽച്ച കോഫി, സുക്കുമല്ലി കോഫി, തഞ്ചാവൂർ ഡിഗ്രി കോഫി, ഏർക്കാട് കോഫി, കൊടൈക്കനാൽ സ്പെഷ്യൽ കോഫി, ഇതൊക്കെ തന്നെ തമിഴ്നാട് കോഫി അല്ലെങ്കിൽ ഫിൽറ്റർ കോഫികളിലൊക്കെ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കാപ്പിപ്പൊടി കുറച്ച് മാത്രം ഇട്ട് പാലൊഴിക്കാണ്ട് ഉണ്ടാക്കുന്ന കോഫികളും ഉണ്ട്. ഇനി ഈ കാപ്പിപ്പൊടിയാണ് പ്രശ്നം. അതായത് ചില ആൾക്കാർക്ക് ഈ കോഫി ബീനിനോട് അധികം താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തൊരു സംഭവമാണ് ഇത്. എത്രമാത്രം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ഞാൻ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ തരുന്നു. പക്ഷെ ഞാനൊരു റീലിൽ കണ്ടതാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്നും എനിക്കറിയില്ല. ബട്ട് ഇഫ് യു വോണ്ട് ടു ട്രൈ, യു ക്യാൻ ഗീവ് എ ട്രൈ. സോ ബേസിക്കലി ഈ കോഫി ബീൻസ് ഒക്കെ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്ത് അതിനെ റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടല്ലേ അത് പിന്നെ പൊടിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കോഫി പൗഡറായിട്ട് വരുന്നതൊക്കെ. പക്ഷെ ഇതല്ലാതെ നമുക്കിപ്പോൾ ഒരു കോഫി പൗഡർ അല്ലെങ്കിൽ കോഫി ബീൻസിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ ഉലുവയുണ്ടല്ലോ, ഉലുവ വറുത്തിട്ട് ഉലുവ ഇട്ടിട്ടുള്ള കോഫി ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഐ റിയലി വോണ്ടഡ് ടു ട്രൈ ദാറ്റ്. അതിന് ആക്ച്വലി കോഫിയുടെ ടേസ്റ്റ് തന്നെയാണോ കിട്ടാമെന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷെ അവരതിൽ പറയുന്നത് കോഫി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഈ ഉലുവ കോഫി ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് ഈ ഉലുവ എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, ഈ ഉലുവയൊക്കെ എന്തിനാ കണ്ടുപിടിച്ചെന്ന് വരെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ഈ ഉലുവ ഭയങ്കര നല്ലതാണ് മുഖത്തിന്, പക്ഷേ മുടിക്കും നല്ലതാണ്. ഈ മുടിയിൽ വരെ ഇടാൻ എനിക്ക് മടിയാണ്, കാരണം അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാരണം അത് അരച്ചെടുക്കുമ്പോൾ. പക്ഷെ മുഖത്തിന് അടിപൊളിയാണ് ഉലുവ. ബട്ട് എൻ്റെ പ്രശ്നം ഇതാണ്, ഈ പറഞ്ഞ പോലെ കോഫി കോഫിയിൽ ഉലുവ ഇടുക എന്ന് പറയുമ്പം ഉലുവ വെള്ളം പോലും കുടിക്കാൻ മടിക്കുന്ന എനിക്ക് ഉലുവ കോഫി എന്ന് പറയുമ്പോഴത്തേക്കും തീരെ അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്ന് പറയും. അതാകുമ്പോൾ എനിക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. എന്തായാലും നോക്കിയിട്ട് പറയൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ നേരെ അടുത്തൊരു പാട്ടിലേക്കൊക്കെ പോകണം. അതിനിടയിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് മാമു ലൈഫ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നിന്ന് എനിക്കൊരു ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. എൻ്റെ കുട്ടിയിൽ എ പി കരയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, ഞാനത് കേട്ടു നോക്കാം. എന്തായാലും ഈ ഒരു ടൈമിൽ ഇനി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കേൾക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു പാഷൻ ആള് അതിഗംഭീരമായിട്ട് വർക്ക്ഷോപ്പിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ക്രാഫ്റ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറുതായിട്ട് വെക്കേഷൻ ടൈമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് കേട്ട് നോക്കൂ. ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഗൈസ്.

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Sunum.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: മിടുക്കി. സോ ഇന്നത്തെ മിടുക്കി സെഗ്മെന്റിൽ ബേസിക്കലി ക്രാഫ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാഷൻ വേണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് അതിനോടൊപ്പം തന്നെ ക്രാഫ്റ്റിനോടൊക്കെ തന്നെ താല്പര്യമുള്ളവർക്ക് വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ തന്നെ ഒരുപാട് നോളജ് പകർന്നു കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. സോ ഹിയർ വിത്ത് മീ ഷംന. ഹായ് ഷംന.
1: ഹായ്,
0: വെൽക്കം ടു റേഡിയോ സന.
1: താങ്ക് യു.
0: അപ്പൊ ഷംന, ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആൻഡ് ഐ എം സീയിങ് യുവർ വർക്ക് ആൻഡ് എവറിത്തിങ്. അതിനോടൊപ്പം വർക്ക്ഷോപ്പുകൾ നടത്താറുള്ള ഒരാളും കൂടിയാണ്.
1: സോ
0: എങ്ങനെയൊക്കെയുള്ള ക്രാഫ്റ്റുകളാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പറയാം.
1: ആക്ച്വലി ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക്സിനാണ്. ഞാൻ കൂടുതൽ ചെയ്തേക്കുന്നത് മാക്രേമി ടാപ്പസ്ട്രി ലെവൽ ഓഫ് ആർട്ട് ആണ്.
0: ആക്ച്വലി
1: ഒന്നുമില്ല, അതൊരു ട്രഡീഷണൽ ഒരു വെസ്റ്റേൺ കൾച്ചറലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടാണ് മാക്രേമി എന്ന് പറയുന്നത്. അത് ട്രഡീഷൻ ആണ് മോർ ഓവർ, ബട്ട് ഞാൻ അത് ട്രൈ ചെയ്യുന്നത് ഒരു മോഡേൺ ലെവലിലോട്ട് കണക്ട് ചെയ്യാനാണ്.
0: കണ്ടംപററി
1: എന്ന് പറയുന്ന പോലെ ഞാൻ അതിൽ കൂടുതൽ ക്രോഷി യൂസ് ചെയ്യുന്നുണ്ട്, മാക്രേമി യൂസ് ചെയ്യുന്നുണ്ട്, ടാപ്പസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം.
0: അപ്പൊ ഇത് വെച്ചിട്ടുള്ള പല പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് ബാഗിന് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
1: എക്സാക്ട്ലി, അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ് ആണ് ഞാൻ വർക്ക്ഷോപ്സിന് യൂസ് ചെയ്യാറ്. കാർ ഡിഫ്യൂസർ, ഹാങ്ങേഴ്സ്, ഹാൻഡ് ബാഗ്സ്, ടോയ്ലറ്റ് ടിഷ്യൂ റോളർ, ഇതെല്ലാം വീടുകളിലും നമ്മളുടെ ചുറ്റും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തിങ്സ് ആണല്ലോ. സോ അത് നമ്മളുടെ ഹാൻഡ്സ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു പ്ലഷർ, അത് അതിൽ കൂടുതൽ ഞാനിപ്പോ വർക്ക്ഷോപ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാറുണ്ട്.
0: ഓക്കെ, കഴിഞ്ഞിട്ടുള്ള ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഷംനയോട് ചോദിക്കാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: ഇനിയ വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: in association with
8: Doha Bank.
7: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
9: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഇന്ന് ഹോം ഡെലിവറിയിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ക്രോഷിയെ ആൻഡ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ട് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആള് തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്, സാമാർട്ടിൽ നിന്നും ഷംന. ഈ ഒരു ക്രാഫ്റ്റിനോടുള്ള ഒരു ഇഷ്ടം ഷംനയ്ക്ക് എപ്പൊ തുടങ്ങി?
1: അത് ആക്ച്വലി വെക്കേഷൻ ഡേയ്സിൽ, സ്കൂളിംഗ് ടൈമില്, തലവേദന ഒഴിവാക്കാനായിരിക്കാം നമ്മളെ വെക്കേഷൻ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവിടാറുണ്ടായിരുന്നു. അങ്ങനെ ക്രോഷിയെ ആർട്ട് വർക്കുകളെല്ലാം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്.
0: ഈ സമ്മർ വെക്കേഷൻ
1: യെസ് അതെ, അങ്ങനെയാണെങ്കിൽ പറയാം. അതിൽ ഞങ്ങളുടെ ടൗണിൽ അങ്ങനെ ഒരുപാട് വരും ആ സമ്മർ വെക്കേഷൻ സമയത്ത്. അങ്ങനെയാണ് എനിക്ക് എന്റെ ഒരു മസിൽ മെമ്മറി ഞാൻ ക്രോഷ്യയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തത്.
0: ഓക്കെ,
1: സോ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ആണ് ഞാൻ അത് ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഖത്തറിൽ എത്തിയതിന് ശേഷം അതേ മസിൽ മെമ്മറി അതേ കയ്യിൽ എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര കോൺഫിഡൻസ് തോന്നി. ദെൻ ഞാൻ അത് കൂടുതൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ മാക്രമി ഞാനത് കൂടുതൽ മാക്രമി, ക്രോഷിയ, ടാപ്പസ്ട്രി എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്.
0: സത്യം പറഞ്ഞാൽ ക്രോഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോട്ട് ഓഫ് പേഷ്യൻസ് ഇസ് നീഡഡ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഉണ്ടോ?
1: നോ നീഡ് പെർഫെക്ഷൻ. ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരേ ക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും
0: ഉറപ്പായിട്ടും.
1: ആക്ച്വലി അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവും. പെർഫെക്ഷൻ അല്ല, ഒരു ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻ ആണ്, അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്.
0: ആക്ച്വലി
1: ഈച്ച് പേഴ്സന്റെ പെർസ്പെക്റ്റീവ്, ദ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ നമ്മളത് സ്പെഷ്യലി മാക്രമി, ദ ഓൾ വർക്ക് സ്റ്റാർട്ട് ഫ്രം ഐ റോപ്പ്. ഈ റോപ്പ് വെച്ചിട്ട് വിത്ത് അവർ ഹാൻഡ് ആൻഡ് അവർ ടൈം ഉണ്ട്, ഈ മൂന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ബാക്കിയൊന്നും ഒരു ക്ലാസിക് മാക്രമിയിൽ ബാക്കിയൊന്നും ഇല്ല. ആക്ച്വലി അവിടെ ആ ഉണ്ടാക്കുന്ന വ്യക്തിയുടെ തോട്ട്സും അവരുടെ ഇമാജിനേഷനും ഒക്കെ അതിലുണ്ടാകും. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി, സെപ്പറേറ്റ് ആയിട്ട് അത് വേറെ തന്നെ ആയിരിക്കും. മെഷീൻ വർക്കല്ല, ഹാൻഡ് മെയ്ഡ് ആണ്. സോ അതിന്റെ ഭംഗിയും പിന്നീട് അത് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസിലൂടെ അവരുടേതായിട്ടുള്ള തോട്ട്സിലൂടെ അവരുടെ ആർട്ടിനെ അവർ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്.
0: ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. സാം ആർട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാനും പറ്റുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Hello, this is Aishwarya Lakshmi.
5: You are listening to
4: Radio Suno 91.7.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം, കാരണം നമ്മൾ അത്ര എക്സ്പേർട്സ് ഒന്നും അല്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ള വർക്ക്ഷോപ്പുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഹോം ഡെലിവറിയിൽ ഷംനയാണ്, ഫ്രം സാം ആർട്ട്. അപ്പൊ ഈ ഒരു ക്രാഫ്റ്റിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയ ഷംന ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് റിയലി ചേഞ്ച്ഡ് യുവർ പെർസ്പെക്ടീവ് ടുവേർഡ്സ് ദ ആർട്ട് ഓൾസോ, റൈറ്റ്? യു ആർ ടീച്ചിങ് ദം സംതിങ്. അപ്പോ ആ ഒരു മൊമെന്റിൽ വാട്ട് യു ഫീൽ?
4: ഭയങ്കര സന്തോഷമാണ്. അത് എങ്ങനെയാണ് ഞാൻ ആ തോട്ടിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഞാൻ തോബ ഫാമിൽ ആസ് എ വർക്ക്ഷോപ്പ് ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് കിഡ്സിന് ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയം ഇവരുടെ ക്യൂരിയോസിറ്റി ടു ലേൺ മോർ തിങ്സ് അബൌട്ട് ദ മെറ്റീരിയൽ, അതുപോലെ വർക്കിംഗ് വുമൻസ് ആയാലും ഹോം മേക്കേഴ്സ് ആയാലും ഇവർക്കൊക്കെ ഒരു ഹോബി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്ലഷർ, ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഇൻവോൾവ്ഡ് ആവാണ് ഇതിൽ. മാക്രമി ബേസിക്കലി കണക്റ്റഡ് വിത്ത് ദ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ആർട്ടൊക്കെ ചെയ്യുന്നത്.
3: ഓക്കെ,
4: സോ ചെറിയ മക്കൾക്ക് ഈ സസ്റ്റൈനബിലിറ്റി ഒക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ, ഒരു സിമ്പിൾ തിങ്സിനോട് അവർക്ക് തോന്നുന്ന ഒരു വാല്യൂ, അവരുടെ പെർസ്പെക്റ്റീവ്, അതിനെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ഒരു സിമ്പിൾ റോപ്പ് കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഞാൻ പഠിപ്പിച്ചു കൊടുത്ത നോട്ട്സുകൾ, അത് വെച്ചിട്ട് അവര് വോളിയം വൈസ് ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന തിങ്സുകൾ, അവരുടെ പെർസ്പെക്ടീവ് തന്നെ മാറിയിട്ടുണ്ടാകും. വർക്കിംഗ് വുമൻസ് ആണെങ്കിലും ഹോം മേക്കേഴ്സ് ആണെങ്കിലും അവര് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ മെറ്റീരിയലിന് പകരം വി ക്യാൻ യൂസ് ദിസ് വൺ. എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് എക്സ്പെൻസീവ് ആണ് സോ വി ക്യാൻ ചൂസ് ദിസ് വൺ. അവരുടെ തോട്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയും കൂടുകയാണ്. അത് റിയലി വർക്ക് ആവുന്നുണ്ട്.
3: അതിന്റെ കൂടുതൽ എനിക്ക് തോന്നുന്നു ചിലർക്ക് അതൊരു സ്ട്രെസ് ഫ്രീ ആവാനുള്ളൊരു സംഭവം കൂടിയല്ലേ?
4: അതെ അതെ,
3: എക്സാക്ട്. ബിസി സ്കെഡ്യൂളിൽ നിന്ന് മാറി നിന്ന് കുറച്ചുനേരം ഇതിലേക്ക് മൈൻഡ് കൊണ്ടുവരിക, ആ ഒരു പ്രസന്റ് മൊമെന്റിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
4: ഇതിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഇതിലായിരിക്കും തോട്ട്. എനിക്കൊരു കസ്റ്റമൈസ്ഡ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദേ ഷെയർ ദെയർ ഓൺ തോട്ട്സ് ആൻഡ് ദെയർ സ്പേസ് ദെയർ തീം. സോ ഞാൻ അത് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഇതിന്റെ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആയാലും ഇതിന്റെ പോസിബിലിറ്റി ആയാലും ഞാൻ അവർക്ക് തിരിച്ച് ഷെയർ ചെയ്യും. സോ ഒരു ലോങ് കോൺവെർസേഷന്റെ പിന്നാലെ ഞാനൊരു ഡ്രോയിങ് വരച്ചിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് ദ വർക്ക്. മേ ബി ഇറ്റ് വിൽ ടേക്ക് വൺ ഓർ ടു വീക്ക്, ബട്ട് ആ പ്രോസസ്സിൽ ഞാൻ എടുക്കുന്ന കുറെ ചലഞ്ചസ് ഉണ്ട്. സോ അതിനൊക്കെ സൊല്യൂഷൻ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ഓക്കെ ഇന്നത് വരുമ്പോൾ ഇങ്ങനെ ആ പിക്കിൽ വരുന്ന, അല്ലെങ്കിൽ അവർക്കടുത്ത് സാറ്റിസ്ഫൈ ആവുന്ന കുറെ ക്വസ്റ്റ്യൻസിന് എനിക്ക് തന്നെ അതൊരു സൊല്യൂഷൻ കാണാൻ പറ്റുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്.
3: അതെ, ഹാപ്പിനെസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ ലിസണിംഗ് ടു യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ്, ഹോം ഡെലിവറിയിൽ എന്നോടൊപ്പം ഷംനയാണുള്ളത്. സോ കീപ് ലിസണിംഗ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
6: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
2: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
1: Suno, Bollywood,
2: Hindi, hit of the hour.

0: വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്റെ കൂടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്രാഫ്റ്റിനെ കുറിച്ച്, പ്രത്യേകിച്ചും ക്രോഷ്യ ആൻഡ് ഓൾസോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എങ്ങനെയൊക്കെയാണ് വർക്ക്ഷോപ്പുകൾ നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഷംനയിൽ നിന്നും. ഐ മീൻ Sam Art. You are conducting workshop. Recent ആയിട്ട് ഇപ്പം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. So, ആ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയൂ. And also, how you are actually, you know, making it happen. Please tell us.
1: Yeah, ITY എന്ന് എനിക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. Aspire to Inspire എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ അണ്ടറിലാണ് ഞാൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നത്. അവിടെ വുമൻ സപ്പോർട്ട് വുമൻസ് എന്നുള്ളതാണല്ലോ. സോ, കൂടുതലും വുമൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള തിങ്സ് ആണ് ഞാൻ വർക്ക്ഷോപ്സിന് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ ഹാൻഡ് ബാഗ് ആണ് കമ്മിങ് സാറ്റർഡേ ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ ഡെയിലി യൂസിങ് ആണ്. അതുപോലെ കാർ ഡിഫ്യൂസർ, ഹാങ്ങേഴ്സ്, ഇത് ഷോർട്ട് ടൈമിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ളതാണ്. ചെറിയ കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാഗ് ഹാങ്ങേഴ്സ്, ഇതൊക്കെ ഞാൻ ചൂസ് ചെയ്യാറ് കൂടുതലും. ഈ കമ്മിങ് സാറ്റർഡേ വർക്ക്ഷോപ്സ് ഇപ്പോൾ ഫുൾ ആണ്. അത് ഞാൻ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ഫ്യൂച്ചർ മോർ വർക്ക്ഷോപ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ആർക്കും വരാം, ആർക്കും കോൺടാക്ട് ചെയ്യാം.
0: ഇൻസ്റ്റ ഐഡിയും കൂടി പറഞ്ഞു കൊടുക്കും.
1: സാമാർട്ട് എന്നുള്ളതാണ്.
0: സാമാർട്ട്
1: SAM Art. Yes.
0: Oh, okay. അത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സാം ആർട്ടിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ജോയിൻ ഹെർ. സോ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ് ഹോം ഡെലിവറി.

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ്. കൂടെയുള്ളത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഷംനയാണ്, ഫ്രം സാം ആർട്ട്. ആളുടെ ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഷംനയോട് തന്നെ ചോദിക്കാം. സോ ഷംന, ഈ ഒരു വർക്ക്ഷോപ്സിലൊക്കെ തന്നെ ഇപ്പൊ ബാഗ് ആണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കാറുണ്ട്?
1: കാർഡ് ഡിഫ്യൂസർ ഹാങ്ങർ ആണെങ്കിൽ 15-20 മിനിറ്റ്സിൽ തീരാവുന്നതേ ഉള്ളൂ, ബട്ട് അതൊരു ബാഗിലോട്ട് വരുമ്പോൾ 3 hours എടുക്കും. ഇത് ആർക്കും ചെയ്യാം, ഏജ് ലിമിറ്റ് ഇല്ല. ആക്ച്വലി
0: എന്നെ അപ്പൊ എന്ന് വിളിക്കും ഒരു വർക്ക്ഷോപ്പിന്?
1: If you are interested, ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ നോട്ട്സ് ഉണ്ട്, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ ഈ ജോബ് കളയരുത്,
0: ഒരിക്കലും. പക്ഷേ രസമാണല്ലോ, കുറച്ച് നേരം ടു എൻഗേജ് ഇൻ സംതിങ്. എപ്പോഴും പറയാറില്ലേ, നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, അതൊരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ ദാറ്റ്.
1: ആൻഡ്
0: എനിക്ക് തോന്നുന്നു ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഒരു ഫിസിക്സ് ടീച്ചർ ആവേണ്ടതാണ് കേട്ടോ.
1: ആക്ച്വലി ഞാൻ പി ജി ഫിസിക്സ് ചെയ്തിട്ടുണ്ട്, ബി എഡ് ചെയ്തിട്ടുണ്ട്. അതിലേറെ ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ളത് ഇതിലാണ്. ഇതിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ആർട്ട്, എന്റെ തോട്ട്സ് എല്ലാം. കൂടുതലും ഞാൻ വാൾ ഹാങ്ങേഴ്സ്, ദ ഇന്റീരിയേഴ്സ്, അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിൽ എനിക്കിതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്.
0: ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് കിട്ടിയത് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ആരെങ്കിലും ചെയ്തു കൊടുത്ത ഏതെങ്കിലും ഒരു വർക്ക്?
1: എക്സാക്ട്ലി, ഞാൻ ഖത്താറ ഒരു എക്സിബിഷന് വേണ്ടി ചെയ്തൊരു ബിഗ് വർക്ക് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ അറിയാം. അതൊരു തീം വൈസ് ആണ്. ആക്ച്വലി ബോട്ടം ഓഷ്യൻ ആണ് അതിന്റെ തീം. അതിൽ കോറൽസ് ഉണ്ട്, ജെല്ലി ഫിഷസ് ഉണ്ട്, എല്ലാം. ആക്ച്വലി ഞാൻ അതിൽ യൂസ് ചെയ്യാത്ത ആർട്ട് ഇല്ല. വീവിംഗ്, ടാപ്പസ്ട്രി, ക്രോഷ്യ, മാക്രേമി, എവറിത്തിങ് ഇൻസൈഡ്, എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു ബിഗ് ആർട്ട് വെച്ചിട്ടുണ്ട്. ആക്ച്വലി അതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. ആ ഒരു ആർട്ടിലോട്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീം വൈസ് ആയിട്ട് എനിക്ക് ഇതിനെ ഫോറസ്റ്റ് തീമിലേക്ക് ചെയ്യാം, ഗാർഡൻ തീമിലേക്ക് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ ഇതെല്ലാം sam.art അല്ലെങ്കിൽ SAMART, സാം ആർട്ട് നടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ഹാവിംഗ് എ നൈസ് കോൺവെർസേഷൻ അബൌട്ട് യുവർ വർക്ക്.
1: താങ്ക് യു സോ മച്ച്. ഇതൊരു ഹോട്ട് സീറ്റ് ആയിരുന്നു ആക്ച്വലി,
0: കുറച്ച് നെർവസ് ആയിരുന്നു.
1: അതെ, ഫസ്റ്റ് ടൈം. കംഫർട്ടബിൾ ആക്കി.
0: ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.
1: ഏതെങ്കിലും
0: ഒരു വർക്ക്ഷോപ്പ് ഞാൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്യൂട്ടോ.
1: താങ്ക് യു സോ മച്ച്.
0: അങ്ങനെ എന്തായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് നമ്മുടെ സ്വന്തം ഷംനയാണ്, ഫ്രം സാം ആർട്ട്. അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ട്, ക്രോഷ്യനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി എന്തായാലും നേരെ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM, ഹോം ഡെലിവറി ആണ് വിത്ത് മീ ആജി അഷ്ടമി.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: Hello, ഞാൻ അനുസിതാര.
6: You are listening to Radio Sunno
5: 91.7.

0: അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചും ക്രാഫ്റ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഇനി ഇതാ സമ്മർ വെക്കേഷൻ ഒക്കെ വരാനായിട്ട് പോവുകയാണ്. അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും നാട്ടിൽ നിന്നൊക്കെ തിരിച്ച് വരുന്നുണ്ടാവും. ചിലർക്കൊക്കെ ചിലപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഡേറ്റ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവും. എന്തായാലും കുറച്ച് ദിവസങ്ങൾ ഇവിടെ സമ്മർ വെക്കേഷൻ കിട്ടുന്നവരുണ്ട്, നാട്ടിലേക്ക് പോകാണ്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഈ മക്കളെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ്സും ഉണ്ടാവും. ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകളൊക്കെ കാണുമ്പോൾ എന്തായാലും കുട്ടികളൊക്കെ കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ ഈ സമ്മർ ടൈമിൽ വെക്കേഷൻ ടൈമിൽ കൊണ്ടാക്കും. അവർക്കും ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല ന്യൂ സ്കിൽസ് കിട്ടട്ടെ. അങ്ങനെ കിട്ടിയ ഒരാൾ തന്നെയാണ് അങ്ങനത്തെ ഒരു സമ്മർ വെക്കേഷൻ ക്ലാസ്സിലൂടെ പോയി കുഞ്ഞുനാളിൽ പഠിച്ചത് വീണ്ടും പൊടിതട്ടിയെടുത്ത് അതൊരു പാഷനാക്കി എടുത്ത ഒരാൾ തന്നെയാണ് ഷംന. അങ്ങനെ നമ്മൾ ഷംനയുടെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി എന്തായാലും എനിക്ക് പറയാനുള്ളത് ആർട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കഴിവ് വേണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റേതായൊരു കൈപുണ്യവും ഒക്കെ തന്നെ വേണം. പക്ഷേ തീരെ ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഡെസേർട്ട് തന്നെ ഞാൻ പറഞ്ഞാലോ, കുനാഫ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരായിരിക്കും. ഈ കുനാഫ വീട്ടിൽ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കാം.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബേസിക്കലി വെറും 5-5 സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു കുനാഫ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര 1 കപ്പ്, വെള്ളം 1/2 കപ്പ്, നാരങ്ങാ നീരൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,

0: നട്ട് ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആൽമൻസ് ഇഷ്ടമുള്ളവരുണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. പക്ഷെ പിസ്ത ആയിരിക്കും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം സിറപ്പ് തയ്യാറാക്കണം. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പഞ്ചസാര നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഒരു 5 to 7 minutes മതി. ചെറുതായിട്ടാവുന്ന സെറ്റായി വരുമ്പോൾ തന്നെ ആ ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ആ ഒരു പേസ്ട്രിയുടെ ബേസ് തയ്യാറാക്കേണ്ട സംഭവം, കുനാഫയുടെ ആ ഒരു നൂലുകൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം നേരെ നല്ലപോലെ വറുത്തെടുക്കണം. ഉരുക്കിയ ബട്ടർ ഒഴിച്ചിട്ട് വേണം നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെറ്റ് ചെയ്യേണ്ട വിധം, ഒരു ബേക്കിംഗ് പാൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തിലാണോ ഏതൊരു പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുക. അതിലേക്ക് ഈ ഒരു കുനാഫയുടെ പകുതി അടിയിൽ ജസ്റ്റ് ഒന്ന് അമർത്തി നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കുറച്ച് ചീസ് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കുനാഫയുടെ ആ ഒരു ബാലൻസും കൂടി ഉള്ളത് അതിലേക്ക് ഇട്ട് ഒരു 180 degrees Celsius 30 to 40 minutes മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വർണ്ണ നിറത്തിന് പകരം നല്ല കറുത്ത നിറത്തിലേക്ക് പോകും സംഭവം, അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ അത് റെഡിയായി കഴിഞ്ഞു. ഇനി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അത് പുറത്തേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പിസ്തയും കൂടെ വിതറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ വേറൊരു ആൾട്ടർനേറ്റീവ് എടുക്കുന്നത് അതും കൂടെ വിതറി കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് പറഞ്ഞപ്പോഴാ ഇനി ഇതൊന്നും വയ്യ, എനിക്ക് ഫുഡ് കഴിക്കണം, ഇപ്പോൾ വിശക്കുന്നു, ഇതൊന്നും വീട്ടിൽ ചെന്ന് തയ്യാറാക്കാനോ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കാനോ ഉള്ളൊരു ഒരു മടിയിലാണെന്നുണ്ടെങ്കിൽ നേരെ വർവ വില്ലേജിലേക്ക് വിട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: ബിരിയാണി മഖാനി അഥവാ BMR പോവുക, അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ തൽക്കാലം എനിക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയം അടുത്ത് വരുന്നു. എന്താണ് ഓർഡർ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. അപ്പോഴേക്കും നിങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഞാൻ വരിക, അതും വൈകുന്നേരം 4 PM. അടിപൊളിയായിട്ട് ആ ഒരു ഗെയിം ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ഇപ്പൊ തൽക്കാലം നമ്മളിവിടെ ഹോം ഡെലിവറി വൈൻഡ് അപ്പ് ആണ്. ടാറ്റാ എവരിവൺ, ഹാവ് എ ഗ്രേറ്റ് ഡ്രൈവ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് എഹെഡ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹോം ഡെലിവറി.
3: റേഡിയോ സുനോ.

0: ഹായ് നമസ്കാരം, ഞാനിന്നെ സ്വന്തം അപ്പം ചേർക്കാനാണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ
1: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
3: Matinee Classics.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: 91.7 റേഡിയോ സുനോ,
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്. റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.
3: Matinee Classics.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Dental care-ന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: The big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. റേഡിയോ സുനോ

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

എല്ലാരും അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അധികം ലേറ്റ് ആക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമയുടെ ലോകത്തേക്ക് കടക്കുകയാണ് കേട്ടോ. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം. ഞാൻ നിസ്സാദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഇന്നലെ നമ്മൾ മാറ്റിനി മാഷപ്പിൽ അതുല്യ പ്രതിഭയായ ഭാരതി രാജ അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും സിനിമകളുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ. ഭാരതി രാജ അദ്ദേഹത്തെ കുറിച്ച് പ്രിയദർശൻ എഴുതിയ ചില കാര്യങ്ങളുണ്ട്. പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മദ്രാസിലെ ഒരു ഹോട്ടലില് അക്കാലത്ത് ഒരേ സമയം ഭാരതി രാജയ്ക്ക് 6 മുറികൾ ഉണ്ടായിരുന്നു. അതായത് ഒരേ സമയം അത്രയും സിനിമകളുടെ ചർച്ചകൾ അവിടെ നടക്കുമായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ പ്രിയദർശനും അദ്ദേഹവും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ താളവട്ടം ചെയ്യുന്ന സമയമാണ്, താളവട്ടം സിനിമയുടെ ആ ഒരു സമയമാണത്. അങ്ങനെ അദ്ദേഹം ഭാരതി രാജയെ കാണുന്നു, എന്നിട്ട് പറയുന്നു ഇന്ന് സിനിമയുടെ പ്രീമിയർ ആണ്, സർ പറ്റുവാണെങ്കിൽ വരണം, ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഭാരതി രാജ അദ്ദേഹം വരുന്നു, സിനിമ മുഴുവൻ കാണുന്നു, പക്ഷെ ഒന്നും പറയാതെ അദ്ദേഹം പോവുകയാണ്. പക്ഷെ പിറ്റേന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രിയദർശന്റെ മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു സർ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പ്രിയദർശൻ ഭാരതി രാജ സാറിനെ ചെന്ന് കാണുന്നു. കണ്ട ഉടൻ തന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ വിചാരിച്ചു കമൽഹാസന് മാത്രമേ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുമെന്ന്, ഇങ്ങനെയൊക്കെ നടിക്കുമോ എന്ന് ചോദിച്ചു. അത് ലാലേട്ടനെ കുറിച്ചായിരുന്നു കേട്ടോ. ഭാരതി രാജ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല എന്നാണ് പ്രിയദർശൻ പറയുന്നത്. ഭാരതി രാജ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം താളവട്ടം ഊട്ടിയിലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ഈ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ കണ്ട സമയത്ത് നമ്മളൊന്ന് നോക്കി, ടൈറ്റിൽ പോസ്റ്റർ അല്ലേ, ആണോ എന്നുള്ള ഒരു അത്ഭുതത്തോടു കൂടി നോക്കി. മാച്ചിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പുതിയ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററിനെ കുറിച്ചാണ് കേട്ടോ. സിനിമയുടെ പേര് ഭയങ്കര രസമുള്ള ഒരു പേരാണ്, പ്രതീക്ഷിക്കാത്തൊരു പേരാണ്. പൂച്ച സർ എന്നാണ് സിനിമയുടെ പേര്. നമ്മളിങ്ങനെ റീലിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ പല വീഡിയോസിലും ഒക്കെ ഇങ്ങനെ പല പല കമന്റ്സിലാണ് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. പൂച്ച സർ, പൂച്ചേനെ ഭയങ്കര ഇതായിട്ട് നമ്മൾ കമന്റിൽ വിളിക്കുന്നത് പൂച്ച സർ എന്നാണല്ലോ. അപ്പൊ ആ ഒരു പേരിൽ മലയാളത്തിൽ ഒരു സിനിമ വരാൻ പോവാണ്. എക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ആരാധ്യ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ആണ് റിലീസായത്. പൂച്ച സർ എന്നാണ് സിനിമയുടെ പേര്. വാഴ 2 ഉൾപ്പെടെ ഒരുപാട് സിനിമകളിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത റിജ്വാൻ അബ്ദുൽ ബഷീർ, അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കും പൂച്ച സർ. ജോ ആൻഡ് ജോ, അതുപോലെ തന്നെ ബ്രൊമാൻസ്, ആ സിനിമയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന, എഴുതി സംവിധാനം ചെയ്ത അരുൺ ഡി ജോസ് ആണ് ഈ സിനിമയ്ക്ക് രചന നിർവഹിക്കുന്നത്. പ്രധാന വേഷത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരാൾ അലനാണ്, നമ്മുടെ വാഴാച്ചുവിലുണ്ടായിരുന്ന അലൻ. നമ്മുടെ റീലിലൂടെ ഹാഷന്റെ ടീമിൽ തന്നെയുള്ള അലൻ പ്രധാന വേഷത്തിലുണ്ട്. അലനും ഉണ്ട്, ജോമോൻ ജ്യോതിരും പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയാണ് പൂച്ച സർ. പേരെന്തായാലും ഭയങ്കര കൗതുകമായി. നീ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന സിനിമയായിരിക്കും. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അതിന്റെ ഷൂട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ വർഷം പകുതിയോടുകൂടി ആയിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതായാലും മൂവി ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ.
8: Chennai beats
9: Tamil head of the hour
10: in the art of podumakkolanda

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Let's play football.
1: Football Mania.
3: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ചു കാണാൻ കഴിയില്ല. ക്യൂറോസോവയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
5: Let's play football.
1: Football Mania.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തമിഴ് സിനിമാ ലോകത്തെ വിജയ് ആന്റണി, അദ്ദേഹം ഒരു നടൻ മാത്രമല്ല അല്ലേ, അത് നമുക്കറിയാം. അദ്ദേഹം മ്യൂസിക് കമ്പോസറാണ്, ഗായകനാണ്, നിർമ്മാതാവാണ്. സിനിമയുടെ പല മേഖലകൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് വിജയ് ആന്റണി. സിനിമാ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നേരെ തമിഴ് സിനിമാ ലോകത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കൂടി പോകാം. 2016 റിലീസായ ഒരു സിനിമയുണ്ടായിരുന്നു, വിജയ് ആന്റണിയുടെ പിച്ചൈക്കാരൻ എന്ന് പറയുന്ന സിനിമ. അന്നൊരു അത്യാവശ്യം ഹിറ്റായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച ഒരു സിനിമയായിരുന്നു പിച്ചൈക്കാരൻ എന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് ശേഷം വിജയ് ആന്റണിയും സംവിധായകൻ ശശിയും ഒന്നിക്കുന്ന ഒരു പുതിയ സിനിമ വരാനായിട്ട് പോകുന്നു. സിനിമയുടെ ട്രെയിലറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയിലെ സെൽവി എന്ന ക്യാരക്ടറായിട്ട് വീണ്ടും തമിഴകത്തെ അമ്പരപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ഒരു മലയാളി താരം സ്വാസിക. വിജയ് ആന്റണി പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നതും. വിജയ് ആന്റണി എന്ന പേര് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് പാട്ടുകളിലൂടെയായിരുന്നു. സംഗീത സംവിധായകനായിട്ടും പിന്നണി ഗായകനായിട്ടും ഒക്കെ ആയിരുന്നു അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. വിജയ് ആന്റണി മ്യൂസിക് ചെയ്തൊരു സിനിമയിലെ പാട്ട് തന്നെ നമുക്കിനി കേൾക്കാം. കാതലിൽ വിഴുന്തേൻ എന്ന മൂവിയിലെ ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. ഈ ഒരു വിശേഷങ്ങളോടുകൂടി മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പിയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. കൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ

0: ഗ്രോസറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Dr. Onel.
5: Naseem Surgical and Medical Center.
6: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
5: Naseem Surgical and Medical Center. Appointmentukal kai vilikku 4411133.
7: Namaskaram, njan GS Prith. Radio Suno 91.7 ketta kottu.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിങ് ലിസണേഴ്സ്. യെസ്, അങ്ങനെ മറ്റൊരു ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്സ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുന്നേ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM വിത്ത് മാറ്റിനി മാച്ചപ്പിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 11:36. എന്താണ് ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ലൈഫിൽ സന്തോഷം വരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഇമോഷണലി സന്തോഷം വരിക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഇപ്പോൾ കേട്ടോളൂ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് കഴിഞ്ഞ കുറച്ച് ഒരു 24 hours അല്ലേ, ഈ ഒരു 24 hours ശരിക്കും പറഞ്ഞാൽ വി ഓൾ വർ ട്രൈങ് ടൈം ട്രാവലിംഗ് 2022 ബാക്ക് ടു അവർ പാസ്റ്റ്. ഒന്ന് ട്രാവൽ ചെയ്ത് പോയിട്ട് വരാത്തതായിട്ടുള്ള ഖത്തറിലുണ്ടായിരുന്ന ഒരു മലയാളികളും കാണില്ല എന്നുള്ളത് വളരെ പേഴ്സണലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട്, ഞാൻ അത്രയും കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ, തീർച്ചയായിട്ടും വി ഓൾ മിസ് ദോസ് ബ്യൂട്ടിഫുൾ ഡേയ്സ് അല്ലേ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ ടൈം എപ്പോഴും നമ്മൾ മിസ് ചെയ്യും, നോ മാറ്റർ വാട്ട്. എൻ്റെ പൊന്ന് സന്ദീപ് നൊസ്റ്റാൾജി അടുപ്പിക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് പ്ലേ ചെയ്യുന്നുള്ളല്ലോ. ഞാൻ ആ ഹുക്ക് മാത്രം ഇങ്ങനെ പ്ലേ ചെയ്ത് പോവാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ തവണയും ഇറ്റ് ഇസ് എ ഡിഫറെൻ്റ് ഇമേജ് ദാറ്റ് കംസ്, ഇറ്റ്സ് നോട്ട് ദ സെയിം ഇമേജ് എന്നുള്ളതാണ്. അപ്പോൾ ഫിഫയുടെ കാര്യമൊക്കെ ഒരുപാട് നമുക്ക് സംസാരിക്കാം ഈവനിങ് ടൈം 9:17 evenings. ഈ വർഷത്തെ ഫിഫയുടെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് പറയാനുണ്ട്. സോ ലെറ്റ്സ് മീറ്റ് ദർ. ബട്ട് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഫിഫ ബേസ് ചെയ്തിട്ടില്ല, മാറ്റിനി മാഷപ്പിൽ സിനിമാ വിശേഷങ്ങളാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് അറിയാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, മറ്റ് വിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാ പെട്ടെന്ന് അയച്ചോളൂ. അപ്പോഴത്തേക്കും ഞാൻ കുറേയേറെ സിനിമാ വിശേഷങ്ങളുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി ഗായത്രി പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്. ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോനോ 91.7 FM-ലൂടെ. ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം. ഇതാ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു പോയത്, പക്ഷേ സിനിമ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് സ്പോർട്സ് റിലേറ്റഡ് സിനിമകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ മലയാള സിനിമയിലെ ഒരു 3 സ്പോർട്സ് സിനിമകൾ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് പറയുന്നത്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 500-00917-ലേക്ക്. ലക്കി വിനാസിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ സ്പോർട്സ് റിലേറ്റ് ചെയ്ത് വരുന്ന 3 സിനിമകൾ, അതായത് സ്പോർട്സ് കണ്ടൻറ്റുള്ള സിനിമകൾ, പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ആ 3 സിനിമകൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 500-00917-ലേക്ക്. അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും റിലീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ വിശേഷം പറയാനുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
0: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സിനിമകൾ, ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു സ്പോർട്സ് റിലേറ്റ് ചെയ്ത് തന്നെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കഥകൾ, ഒത്തിരി ഒത്തിരി കഥകൾ നമ്മുടെ അരികിലേക്ക് എത്തിച്ച ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് മൂവീസ് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു മൂന്നെണ്ണം പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലിസ്റ്റ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അഖിലേഷ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണോ, ഞാൻ അഞ്ചെണ്ണം പറയാമെന്ന് പറഞ്ഞു ാണ് അഖിലേഷിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ റഫീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. PP വെജിറ്റബിൾസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഉത്തരം വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു വിഷസ് കൂടിയുണ്ട്, ഞാൻ ആ വിഷസിലേക്ക് തിരിച്ചെത്താം കേട്ടോ. ആൻഡ് അബീദ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലി ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, VI എന്ന അക്കൗണ്ടിൽ നിന്നും ഗോൾഡ്, ജലോത്സവം, സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാ ഒരുപാട് മൂവീസിന്റെ ആ ഒരു സംഭവം പേര് പറഞ്ഞിട്ടുണ്ട്. ഷിഹാബ് നമുക്ക് പറഞ്ഞേക്കുന്ന ഉത്തരം RDX പറഞ്ഞിട്ടുണ്ട്, ഫൈനൽസ് പറഞ്ഞിട്ടുണ്ട്, ഒളിമ്പിയൻ അന്തോണി ആഡം. യെസ്, അപ്പോൾ ഷിഹാബും ആലപ്പുഴ ജിംഖാന, ഒരു സുഡാനി ഫ്രം നൈജീരിയ, അങ്ങനെ ഒരുപാട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടുകൾ ഈ സ്പോർട്സ് റിലേറ്റഡ് വരുന്ന സിനിമകളിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ടു ഹാർട്ടാണ്. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ ഈ ഒരു കുറ സോങ്, ഈവൻ ദിസ് സോങ് 1983 എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് നമുക്ക് ഭയങ്കര ഒരു ഒരു ഒരു എന്താ ഓളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആവേശം തരുന്ന ഒരു സോങ് ആണ്. One of my personal favorite finals എന്ന സിനിമയിലെ പാട്ടാണത്. ഇപ്പോൾ പ്ലേ ചെയ്ത് ഇത് കൂടാണ്ട് ആഹാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത് മോഹൻ, ഇഫ് ഐ എം നോട്ട് റോങ്. അങ്ങനെ ദേ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും ശരിക്കും സിനിമകളുടെ കൗണ്ട് ഒന്നും രണ്ടും മൂന്നിലൊന്നും അവസാനിക്കുന്നില്ല. ഒരുപാട് സിനിമകളുണ്ട്. ആൻഡ് അത് കാറ്റഗറൈസ് ചെയ്തൊന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഫോർ എ നോളജ്, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ 2018 പുറത്തിറങ്ങിയ, 2018 തന്നെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ഓൾസോ സംതിങ് റിലേറ്റഡ് ടു ഫുട്ബോൾ, ഇഫ് ഐ എം നോട്ട് റോങ്. എന്താണ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സിനിമയിൽ. ആൻഡ് കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആയിരുന്നു ജയസൂര്യ ഈ ചിത്രത്തിലൂടെ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് തന്നെ ക്രിക്കറ്റ് ബേസ് ചെയ്ത് വരുന്ന സിനിമകളാണെങ്കിൽ 2014 പുറത്തിറങ്ങിയ 1900 ഈ ചിത്രത്തിലൂടെ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് തന്നെ ക്രിക്കറ്റ് ബേസ് ചെയ്ത് വരുന്ന സിനിമകളാണെങ്കിൽ 2014 പുറത്തിറങ്ങിയ

അടുത്ത മോഹനല്ല കേട്ടോ, ഇന്ദ്രജിത് സുകുമാരൻ. യെസ്, ആ അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നത്. ആഹാ എന്നുള്ള സിനിമ, കോക്കോ എന്നുള്ള ഒരു സിനിമ 2021 രജിഷ വിജയൻ സ്ട്രൈക്ക്ഡ് അഗൈൻ, അതേ ആ ഒരു കാറ്റഗറിയിൽ തന്നെ വെൻ ഇറ്റ് കംസ് ടു സൈക്ലിംഗ് ആൻഡ് അതർ സ്പോർട്സ്. ഇതൊന്നും കൂടാതെ നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് നൊസ്റ്റാൾജിക് സംഭവങ്ങളുണ്ട്. ഫോർ എ ക്വിക്ക് ത്രോ ബാക്ക് പറയുകയാണെങ്കിൽ, സ്പീഡ് ട്രാക്ക് എന്നുള്ള സിനിമ 2007 പുറത്തിറങ്ങിയ ഒരു ക്യാമ്പസ് ബേസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് മൂവിയായിരുന്നു. ഗോൾ എന്നുള്ള സിനിമ 2007 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, അഗെയിൻ ഒരു യൂത്ത് സെൻട്രിക് ആയിട്ടുള്ള സിനിമ, ഹൈസ്കൂൾ ഫുട്ബോൾ സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമകൾ, ഇനിയും ഒരുപാട് സിനിമകൾ നമ്മൾ നോക്കിപ്പോയാൽ കിട്ടും. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒളിമ്പ്യൻ ആന്തോണി, അത് ആക്ച്വലി ഒരു സ്പോർട്സ് റിലേറ്റഡ് മൂവി എന്ന് നമുക്ക് പറയാം പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ക്യാമ്പസ് മൂവി, ഐ മീൻ സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സിനിമ. ബട്ട് ദെൻ യെസ്, അതിൻ്റെ അകത്ത് ഒരുപാട് സ്പോർട്സ് കാര്യങ്ങളൊക്കെ തന്നെ, എന്താ സ്കേറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ കാണിക്കുന്നുണ്ട്. യെസ്, ഒത്തിരി സംഭവങ്ങൾ കാണിച്ചു പോകുന്നുണ്ട്, ബട്ട് അത് റിലേറ്റ് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള സിനിമയിലെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും പെടുത്താൻ പറ്റില്ല. അങ്ങനെ ദേ ഒരുപാട് ഒരുപാട് സിനിമകൾ തന്നെയുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ ഇങ്ങനെ ഓർക്കാനുള്ള ഒരു റീസൺ, വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് 2026 ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവം നമ്മുടെ സിനിമകളിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നുണ്ട്. സിനിമാ ലോകത്ത് നിന്നും ആ ഒരു ടാറ്റ ബൈ ബൈ പറയുമ്പോൾ, ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ഇന്നത്തെ 917 ഈവനിങ്സ് ഇസ് ഗോയിങ് ടു ബി റിയലി സ്പെഷ്യൽ ടു ഓൾ ദ ഫുട്ബോൾ ലവേഴ്സ് ഔട്ട് ദെയർ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പാക്കലാം. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. കൂടുതൽ വിശേഷങ്ങളും സിനിമാ ലോകത്തെ കഥകളൊക്കെ പറയാനായിട്ട് അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Radio Suno.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
0: റേഡിയോ സനോ.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിംഗ് അങ്ങനെ കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ 91.7 FM മാച്ചിനി മാഷപ്പിന്റെ സമയമാണ്. 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുന്നു. ഈ ഒരു ടൈമിൽ അങ്ങനെ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് വീക്കെൻഡിലെ പണികളൊക്കെ തീർത്തിട്ട് അല്ലെങ്കിൽ പണി തീർക്കാനുള്ള ഓട്ടത്തിനിടയിൽ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുമായിട്ട് ചെറിയ ചെറിയ ഗെയിമുകളും ഒക്കെയായി ഞാൻ എത്തിയിരിക്കുന്ന സമയമാണ്. അശ്രമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം ടൈമിൽ സത്യത്തിൽ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആ അതാണ് സംഭവം, വാക്യത്തിൽ പ്രയോഗിക്കുക. പക്ഷേ നമ്മൾ ഇന്ന് പ്രയോഗിക്കാനായിട്ട് പോകുന്നത് പാട്ടിലാണെന്ന് മാത്രം. അപ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് പോലെ പാട്ടിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു ടൈം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ 444-9417. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വാക്ക് പറയും, ആ വാക്ക് വെച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നതെന്നല്ല ഒരു ഒരു ലൈനിൽ എവിടെയെങ്കിലും വന്നാൽ മതി ആ ഒരു വാക്ക്, ആ ഒരു പാട്ട് പാടുക. ഓക്കെ, അപ്പോൾ മാക്സിമം ശ്രമിച്ച് നോക്കിക്കോളൂ. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഞാൻ തരാം. അപ്പം വേഗം ഡയൽ ചെയ്യുക 444-9417. വാക്യത്തിൽ പ്രയോഗിക്കുക എന്നതിന് പകരം നമ്മൾ ഇന്ന് പാട്ടിൽ പ്രയോഗിക്കാൻ പോകുന്നു. വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഡയൽ ചെയ്യാം. ഫോൺ എടുത്തോളൂ, ഡയൽ ചെയ്തോളൂ 444-9417. വീക്കെൻഡ് അല്ലേ, വലിയ വലിയ കട്ടിയുള്ള ഈ പറഞ്ഞ ഗെയിമൊന്നും നമുക്ക് വേണ്ടാന്നേ, അതുകൊണ്ടാണ് ഈ ഒരു ഗെയിമിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ വേഗം ഡയൽ ചെയ്യാം 444-9417.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർകാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: ഹായ് ഹലോ നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
5: ഞാൻ രാജ് കലേഷ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
6: കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
7: This is only on
8: Radio Suno 91.7 FM.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: അങ്ങനെ നമ്മുടെ ഗെയിം ടൈമിലെ ആദ്യത്തെ സെറ്റ് ഓഫ് കോൾസിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ന് വാക്യത്തിൽ പ്രയോഗിക്കുക, പക്ഷെ നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നതോ പാട്ടില്. അങ്ങനെ പാട്ടിൽ പ്രയോഗിക്കാനായിട്ട് വാക്കുകൾ ഞാൻ റെഡിയാക്കി വെക്കുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
1: ഹലോ,
0: ആരാണ്?
1: ജുനൈദ് ആണ്.
0: ജുനൈദ് റെഡി ആണോ?
1: റെഡിയാണ്, റെഡിയാണ്.
0: ഓക്കെ, ഇതാ തുടങ്ങുന്നു നമ്മുടെ 30 seconds. ഞാൻ വാക്ക് തരൂ കേട്ടോ.
1: ഓക്കെ.
2: The game begins in 3, 2, 1.
0: മുത്ത്.
1: മുത്തുമണി തെന്നൽ പോലെ, തൊട്ടൊരു പോലെ.
0: ഓക്കെ. ആകാശം. ഇനി അടുത്ത വാക്ക് ഞാൻ.
1: ഞാൻ ഒരു പാട്ടുപാടാം, കുന്നിമണി നീളന്തം പാട്ടു കേട്ട് പൂവാലാട്ടും.
0: അടിപൊളി. അങ്ങനെ 3 എണ്ണമാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ജുനൈദ് എവിടെ നിന്നാ വിളിക്കുന്നത് ഇപ്പോ?
1: ഞാൻ ദോഹയിലാണ്, മത്താർകദീം.
0: മത്താർകദീമിൽ ചായ കുടിക്കാൻ പോയതാണോ, ജോലിയാണോ, അതോ ജോലി കഴിഞ്ഞോ?
1: ചായ കുടിക്കാൻ വേണ്ടി പോവാണ്.
0: ആഹാ, എവിടുന്ന ചായ കുടിക്കുന്നത്?
1: ഞാൻ ഇവിടെ പ്ലാസ, ന്യൂ പ്ലാസ.
0: ന്യൂ പ്ലാസ ഫാൻ ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ, ബൈ. എങ്ങനെ? സാദ്. ഓക്കെ, സാദ് റെഡി ആണോ നമ്മുടെ ഇന്നത്തെ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട്? അതെ, പാട്ടിൽ പ്രയോഗിക്കാം. വാക്ക് ഏത് പ്രയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 30 seconds ആണ് ടൈം. ടൈം തുടങ്ങുന്നു. മുത്ത്.
3: എന്താണ് മുത്ത്?
0: ആ,
3: മുത്തുമണി തൂവൽ തരാം.
0: ശരി, ഞാനിപ്പോ അടുത്ത വാക്ക് തരാം. ആകാശം.
3: ആകാശമായവളെ, പറന്നവളെ.
0: അടുത്ത വാക്ക് ഞാൻ.
3: ഞാൻ.
0: ആ, സമയം കഴിഞ്ഞു. എന്നാലും മനസ്സിലേതെല്ലാം പാട്ട് വന്നിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും എങ്ങോട്ടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? വീക്കെൻഡ് അല്ലേ, അനൂപ് എല്ലാം തീർക്കണമല്ലോ അല്ലേ. അപ്പൊ എന്തായാലും യാത്ര നടക്കട്ടെ. അതിനിടയിൽ ഈ പറഞ്ഞ അവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഒരു ചായക്ക് കുടിച്ച് സമാധാനത്തിൽ പോകും കേട്ടോ. അതെ അതെ. ഓക്കെ സാദ്, ബൈ. അങ്ങനെ നമ്മുടെ ആ ഒരു വാക്യത്തിൽ പ്രയോഗം എന്ന് പറയുന്നത് പാട്ടിൽ പ്രയോഗിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. അപ്പം ഇതുപോലെ പ്രയോഗിക്കാൻ നിങ്ങളും റെഡിയാണെങ്കിൽ വേഗം ഡയൽ ചെയ്തോ 444-444-917 ലേക്ക് കേട്ടോ. 444-444-917 ലേക്ക്.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: This is Matinee Masha, only on
3: Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. 24 carat ഗോൾഡ് 494 കത്തറിയാൽ, 22 carat ഗോൾഡ് 455.50 കത്തറിയാൽ, 21 carat ഗോൾഡ് 431.50 കത്തറിയാൽ, 18 carat ഗോൾഡ് 372.50 കത്തറിയാൽ. അപ്പൊ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഓർമ്മിപ്പിച്ചത് നമ്മുടെ സ്വന്തം സ്കൈ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ.

0: സുനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsഉം.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Hey, this is Namita Pramod.
6: You're listening to
5: Radio Suno 91.7. Kete kete kutu kuda.
7: This is Matine Masha. Only on
8: Radio Suno 91.7 FM.
9: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
10: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജുവല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: Joyalukkas, world's favorite jeweler.
6: Of the hour.
7: In the art of podumakkolanda

0: സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയോഗിക്കേണ്ടത് ഞാൻ തരുന്ന വാക്കുകളാണ്. അപ്പൊ ഗെയിം ടൈമിൽ ഇന്നത്തെ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് കോൾസിലേക്ക് കടക്കേണ്ട സമയം.
1: എന്റെ പേര് അനിൽകുമാർ, ഹൽവ ക്രൈനാണ് വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ അനിൽകുമാർ റെഡിയാണോ എന്റെ ചോദ്യങ്ങൾക്ക്?
1: റെഡിയാണ്, റെഡിയാണ്.
0: ഓക്കെ ശരി, ദാ 30 സെക്കൻഡ്സ് തുടങ്ങുന്നു. ആദ്യത്തെ വാക്ക് ഒരു.
2: ഒരു രാത്രി കൂടി ഇടവാങ്ങരുത്, ഒരു പാട്ടു മൂളിയിൽ.
0: ഓക്കെ, അടുത്ത വാക്ക് പൂവ്.
2: പൂവേ ഒരു മണിമുത്തം എൻ കവിളിൽ പതിഞ്ഞു.
0: ഓക്കെ, അടുത്ത വാക്ക് പെണ്ണ്.
2: പെണ്ണാളേ പെണ്ണാളേ കരിവിൻ കണ്ണാളേ കണ്ണാളി.
0: ഓക്കെ, സമയം കഴിഞ്ഞിട്ടാണ് പാടിയത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അനിൽ, ബൈ.
3: എന്റെ പേര് സ്നേഹജ് കാവൽ എന്ന് പറയും. അങ്ങനെ വെറുതെ വീട്ടിലേക്ക് പോകുന്ന പണിങ്ങിന്റെ, അപ്പൊ വിളിച്ചിട്ട് പാട്ടിൽ പ്രയോഗിക്കാന്ന് വെച്ചു.
0: ഓക്കെ സ്നേഹജ്, അപ്പൊ റെഡിയാണ് അല്ലേ?
3: പിന്നെ ഫുൾ റെഡിയാണ്.
0: ഓക്കെ, അപ്പൊ ദാ തുടങ്ങുന്നു കേട്ടോ, 30 സെക്കൻഡ്സ്. സ്നേഹജ്, ഒരു.
4: ഹലോ,
0: ഒരു ഒരു വാക്ക്. ഒരു
4: ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.
0: ആ, പദ്യം ചൊല്ലലാണല്ലോ. അടുത്തത് പൂവ്.
4: പൂവേ ഒരു മണിമുത്തം നിൻ കവിളിൽ പതിഞ്ഞു.
0: ശരി, അടുത്ത
4: ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നു.
0: എന്നാ പിന്നെ നമുക്ക് അനുബലവും ചരണവും കൂടെ പാടിട്ട് നിർത്താം. എന്തേ, അടിപൊളി അടിപൊളി. എന്തായാലും 30 സെക്കൻഡ്സ് കഴിഞ്ഞു, ബട്ട് നന്നായിട്ട് പാടിട്ടോ. ഓക്കെ സ്നേഹജി, ചായ ഒക്കെ കുടിച്ചോ?
3: വീട്ടില് വൈഫ് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും.
0: ആ അടിപൊളി, അപ്പൊ വേഗം പോയി കുടിച്ചോട്ടോ. ശരി, ബൈ.
5: ഹലോ,
0: ആരാണ്?
5: സഫ്വാൻ.
0: സഫ്വാൻ റെഡിയാണോ? സഫ്വാൻ ഇന്നത്തെ നമ്മുടെ ഗെയിമിലേക്ക്.
5: അതെ, റെഡിയാണ്.
0: വാക്ക് ഒരു.
5: ഒരു
0: ആ
5: ഒരു
0: പറ. ഓക്കെ, അടുത്തത് പെണ്ണ്.
5: പെണ്ണ്
0: ആ കിട്ടുന്നില്ല.
5: ഓക്കെ,
0: പൂവ്.
5: പൂവ്
0: ആ
5: പൂവേ പൂവേ പാലപ്പൂവേ മണലിത്തിരി കരളിൽ താഴെ.
0: ഓക്കെ, എന്നാ അടുത്ത ഒരെണ്ണം കൂടി തരാം, ഞാൻ ബോണസ് ആയിട്ട് തരാണ്. രണ്ടെണ്ണം പറയാൻ പറ്റിയില്ലല്ലോ, സമയം കഴിഞ്ഞു. പക്ഷെ നീ ഞാനാ, നീ ഇല്ലാ, നീ എന്ത് ചെയ്തേനെ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ?
5: അല്ല, ഞാൻ ഓൾറെഡി കഴിഞ്ഞാല് നിങ്ങൾ കൊടുത്ത ക്ലൂ കേട്ടിട്ട് അത് തന്നെ കറക്റ്റ് പഠിച്ചുവെച്ച് മാറി
0: നിൽക്കായിരുന്നു.
5: മാറുന്നു വിചാരിച്ചില്ല,
0: അങ്ങനെ കേട്ടിട്ട് അത് പാടാന്ന് വിചാരിച്ച് വിളിച്ചാൽ നടക്കൂല പോലെ.
5: രണ്ടുപേർക്കും ഒരേതാണല്ലോ കൊടുത്തിരിക്കുന്നത്.
0: ഇല്ലില്ല, ഒരു സെറ്റ് ഓഫ് കോളുകളില് ഒരേ ഇത് തന്നെയായിരിക്കും. ഇപ്പൊ അടുത്ത സെറ്റ് ഓഫ് കോളുകളിൽ എല്ലാവർക്കും ഇതാണ്, അങ്ങനെയാണ്.
5: ഓക്കെ
0: ഓക്കെ, അപ്പൊ ശരി എന്നാ സഫാനെ, ഇനി വിളിക്കൂ കേട്ടോ. ചായ കുടിച്ചോ?
5: ഇല്ല, പോയിക്കൊണ്ടിരിക്കുക.
0: എങ്ങോട്ടേക്കാണ് പോക്ക്? അയൻകാലത്ത് സൂക്കിലോ?
5: ബ്ലാക്ക് ഒലിവ്.
0: ആ, അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. ആ, ഞാൻ സ്ഥിരം അവിടെ പോയി ചായ കുടിക്കാറുള്ള
5: ആളാണ്.
0: ആ, തൊട്ടപ്പുറത്ത് നമ്മുടെ ദോശ സ്ട്രീറ്റിലെയും സൂപ്പറാണ്. അതാണ്, അവിടെ ചെറിയ ഉണ്ണിയപ്പവും ചെറിയ മറ്റേ പരിപ്പുവടയും കിട്ടും, വാങ്ങിച്ച് കഴിച്ചോട്ടാ. ബൈ ബൈ സഫ്വാൻ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈമിൽ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്ന പോലെ പാട്ടിൽ പ്രയോഗിക്കുക എന്ന് പറയുന്ന ഗെയിം ആയിരുന്നു. അങ്ങനെ പാട്ടിൽ എല്ലാവരും ഞാൻ കൊടുത്ത ആ ഒരു വാക്കുകളൊക്കെ പ്രയോഗിച്ചു. അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ എല്ലാവരും മൂന്നിൽ നിർത്തി എന്നുള്ളതാണ്. മൂന്ന് പാട്ടിൽ അല്ലെങ്കിൽ മൂന്ന് ഇത് വാക്കുകൾക്ക് അപ്പുറം പോകാൻ ആർക്കും പറ്റിയില്ല. കുഴപ്പമില്ല, നാളെ, അയ്യോ നാളെ ഇല്ലല്ലോ, പക്ഷേ വീക്കെൻഡ്. ഇതാണ് എന്ത് കഷ്ടം, എനിക്ക് എന്തൊരു വിഷമം ഉണ്ടെന്ന് അറിയോ? നിങ്ങളൊക്കെ ഇങ്ങനെ മിസ്സാകും ഫ്രൈഡേ വീക്കെൻഡ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് കിടന്നുറങ്ങണമല്ലോ, അതുകൊണ്ട് ഞാനും പോയി കിടന്നുറങ്ങട്ടെ. ഈ ഒരു വീക്കെൻഡിൽ എൻ്റെ ആകെയുള്ള ലക്ഷ്യം ഉറക്കമാണ്, ഉറക്കം, സിനിമ, സിനിമ, ഉറക്കം. ഇതാണ് എൻ്റെ മെയിൻ ഒരു ലിസ്റ്റിൽ ടു ഡു എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ നിങ്ങളും എൻജോയ് ചെയ്തോളൂ, ഹാപ്പി ആയിട്ട് ഇരിക്കൂ, എല്ലാവരുമായിട്ടും ടൈം സ്പെൻഡ് ചെയ്യൂ. സോ ഹാപ്പി വീക്കെൻഡ് എവ്രി വൺ. ബൈ ബൈ.

അപ്പൊ അതാ അടുത്തൊരാൾ വരുന്നുണ്ട്, ഇവിടെ ഓൾറെഡി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും, ഒന്ന് ഇറങ്ങി പോകാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ആത്മാർത്ഥത സന്ദീപിൽ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് സന്ദീപ് ഇവിടെ ഇങ്ങനെ തലയാട്ടി നിൽക്കാ പറയാനുള്ളൊക്കെ പറഞ്ഞിട്ട് പോ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം വിശേഷങ്ങൾ, ഇവിടുത്തെ അപ്ഡേറ്റുകൾ, വീക്കെൻഡിൽ എന്തൊക്കെ ചെയ്യണമെന്നും അതിനോടൊപ്പം തന്നെ സ്പോർട്സ് ലോകത്തെ കാര്യങ്ങളും ഓഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാച്ചസിനൊക്കെ വേണ്ടിയിട്ട്, അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ സന്ദീപ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Good evening, listeners. അങ്ങനെ അടിപൊളി ഒരു വീക്കെൻഡിലോട്ട് കടക്കുന്ന സമയം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു. റൈറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. June 11 വ്യാഴാഴ്ച ദിവസം ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. പ്ലാനിങ്സ് മാത്രമല്ല, ഒരുപാട് ഫൺ ഫാക്ട്സിലേക്ക് ഇന്നത്തെ ദിവസം പോകാനുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താണ് ത്വര, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ആ ഒരു ത്വര നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു സംഭവത്തിന് യാതൊരു ഡൗട്ടും വേണ്ട. നോട്ട് ജസ്റ്റ് സ്പോർട്സ്, എല്ലാ കാര്യങ്ങളും തന്നെ, ഖത്തറിലെ അപ്ഡേറ്റ്സും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫിഫ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ആൻഡ് ഒരുപാട് ഫൺ ഫാക്ടുകളുമായിട്ട് അതാ ഇന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. 5000-9917 നിങ്ങളുടെ വിശേഷങ്ങൾ അയക്കാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ യെസ്, ഐ ആം റെഡി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട്. പെട്ടെന്ന് ആ ഒരു പാട്ടൊക്കെ ഇങ്ങോട്ട്, ഐ മീൻ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചോളൂ. ആൻഡ് യെസ്, പാട്ട് എന്ന് വന്നു പോയത് വേറൊന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പേഴ്സണൽ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലിസ്ണേഴ്സിന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ടുകൾ, പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ടുകൾ, ഇന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള പാട്ടുകൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ഇൻബോക്സിലേക്ക്. വൈ, ബിക്കോസ് ആ പാട്ടൊക്കെ തന്നെ ഞാൻ പ്ലേലിസ്റ്റിൽ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ബ്യൂട്ടിഫുൾ ഈവനിങ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM. ദ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 5:33 യു ഹാവ് ട്യൂൺഡ് ഇൻടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 എഫ്എം,
1: ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
0: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ
4: റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ്
0: കണ്ടീഷൻസ് അപ്ലൈ. ഹായ്,
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: 917 evenings.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM ദി 917 ഈവനിംഗ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഈ ഒരു സമയം കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ദാ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകളൊക്കെ തന്നെ എനിക്ക് ഇങ്ങനെ ഇൻബോക്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിസാം ബ്രോ പറയുന്നുണ്ട്, ഈ പാട്ടൊന്ന് പ്ലേ ചെയ്തുക ഉഷാർ, ഇന്നത്തെ ദിവസം അങ്ങട് എന്താണ് യു വിൽ മേക്ക് മൈ ഡേ എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് വാ പിതാമഹൻ എന്ന ഒരു മൂവിയിലെ പാട്ടാണ്. ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും. നിസാം ബ്രോ നോ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. രവിശങ്കർ ഗുഡ് ഈവനിങ് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൈ ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു സജഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. മുജീബ് ഖത്തർ ഗുഡ് ഈവനിങ് എസ് പി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് ഒരിക്കൽ കൂടി പറയുകയാണ്. ആ ഒരു വിഷസ് ആശംസിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വീക്കെൻഡിലോട്ടൊക്കെ കടക്കേണ്ട സമയമായി വരുന്നു. ആൻഡ് ഓൾസോ ഏറ്റവും അധികം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു സംഭവത്തെ പറ്റിയിട്ട് കൂടുതൽ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദെൻ ഒഫീഷ്യലി നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദെൻ ഗെയിംസിലോട്ടൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ മുന്നേ 2026 ഫിഫ ഒഫീഷ്യലി ഇതേ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ഒത്തിരി കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആവേശം കുറേയധികം കൂടുതലാണ്. എങ്കിൽ പോലും നമ്മളിവിടെ ആവേശത്തിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് ഒഫീഷ്യൽ സോങ്സ് നമുക്കറിയാം, നമുക്കിപ്പോഴും ക്ലോസ് ടു ഹാർട്ട്. നമ്മുടെ 2022 നടന്ന ഫിഫയിലെ എല്ലാ പാട്ടുകളും തന്നെ നമുക്ക് അത്രയും ഹൈ ആണെങ്കിലും എല്ലാ സോങ്സും, എവറി സോങ്സ് വിച്ച് ഐ വാസ് പ്ലേയിങ് യെസ്റ്റർഡേ, ഇന്നലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നൊസ്റ്റാൾജിയ ഒരു വോക്ക് ത്രൂ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം പുതിയ, അതായത് 2026 ഒഫീഷ്യൽ സോങ്സിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ വേർഷൻസ് കേൾക്കാൻ പോവാണ്. ഇത് ഒരു ഫേസ്റ്റ് സോങ് കളർ കോഡഡ് ലിറിക്സ് എന്ന് പറഞ്ഞു വരുന്ന ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ സോങ് തന്നെയാണ്. ഫിഫ സൗണ്ട് ഗോൾസ് എന്നുള്ള ഒരു പേരിലാണ് ഈ ഒരു സംഭവം പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ അനീറ്റ ആൻഡ് റീമ ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സോങ്

സോ ദിസ് ഇസ് വൺ സോങ്. ഒരു പാട്ട് മാത്രമേ ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളൂ, ബാക്കി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അവസാനമേ ഞാൻ പ്ലേ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആണ് ആ ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന സോങ്, ഒഫീഷ്യൽ ഫിഫ സോങ് ആണ്. അപ്പോൾ ഒഫീഷ്യൽ ഫിഫ സോങ് നിങ്ങളുടെ പെർട്ടിക്കുലർ ഐ മീൻ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സോങ് ഏതായിരുന്നു ഇതുവരെ ആസ് ഓഫ് നൗ ഏതായിരുന്നു എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയാനായിട്ട് ഇരിക്കുമ്പോൾ ഐ ബി ബാക്ക് വിത്ത് മോർ സോങ്സ് ഫിഫ ഒഫീഷ്യൽ 2026 സോങ്സ് ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തും. ഇപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ആ ഒരു സജസ്റ്റഡ് സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്, പിതാമകൻ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: $5,000 Gold Rate is brought to you by Sky Jewelry.
0: Radio Suno
1: 91.7 FM. Qatar's happiness frequency.
3: Radio Suno.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
0: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഹായ്, ദിസ് ഈസ് റഹ്മാൻ.
8: ഒരു മധുരക്കിനാവിൻ ലഹരി.
0: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടു.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Let's play football.
5: Football Mania.
6: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ചു കാണാൻ കഴിയില്ല. ക്യൂറോസാവോയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
7: Evenings.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ട്രാക്കുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുറച്ചധികം കോൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ആ വിശേഷങ്ങളിലോട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് ഒരുപാട് ഡെഡിക്കേഷനൊക്കെ എനിക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു സർപ്രൈസ് കോളർ കൂടി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർപ്രൈസ് കോളർ ആരാണെന്നൊക്കെ അറിയാനായിട്ട് ലെറ്റ്സ് വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. ഡിലോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്രിയേറ്റഡ് മൈ മീ എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഡിലോ ബാക്കിയുള്ള ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ട്, എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ആണ് അയച്ചേക്കുന്നത്, ഞാൻ തീർച്ചയായിട്ടും കണ്ടിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. അഭിറാം ദേ ആ ഇഷ്ടപ്പെട്ട വക്ക വക്ക ഷക്കീറയുടെ ആ ഒരു സോങ് ആണെന്ന് പറഞ്ഞിട്ടാണ് അഭിറാമിൻ്റെ മെസ്സേജ് വന്നത്. ഓൾ ടൈം ഫേവറേറ്റ്. ആൻഡ് ഓൾസോ ഹായ് ബോസ് എന്ന് പറഞ്ഞിട്ട് നിധീര എന്ന അക്കൗണ്ടിൽ നിന്നും നിധീര ബീഗം, ഹലോ ഹൗ ആർ യു ഡൂയിങ്. ഹനീഫ ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ ഹനീഫ ഹൗ ആർ യു ഡൂയിങ്. അങ്ങനെ ദേ എല്ലാവരും മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ച് ആ ഒരു ഈവനിങ് ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടൈം മാത്രമല്ല, നമ്മുടെ ആ ഒരു വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ കൂടെ സെറ്റ് ആവേണ്ടതായിട്ടുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഇത്തവണത്തെ വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഒഫീഷ്യൽ സോങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സോങ്സൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആൻഡ് ഇവിടെ രണ്ടാമത് നമ്മൾ പോകുന്നത് ഡാഡി യാങ്കിയുടെ സോങ്ങിലേക്കാണ്, എക്കോ എന്ന പേര് വെച്ചിട്ടുള്ള ഒഫീഷ്യൽ സോങ്ങിലേക്കാണ്.

കോ എന്ന് പേരുള്ള ഡാഡി യാങ്കി ചെയ്തിരിക്കുന്ന സോങ്ങാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഒഫീഷ്യൽ ഫീഫ സോങ്സ്. ഇത് മാത്രമല്ല, ഇനിയും വരുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് ഇസ് കമ്മിങ് അറ്റ് ദ ലാസ്റ്റ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക ഏതാണെന്ന് അറിയാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings.
1: Joy Alukas 917 Evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: In association with
5: Doha Bank.
3: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി പറയുമ്പോൾ ദിസ് ഇസ് 917 ഈവനിങ്. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:38. June 11 വ്യാഴാഴ്ച ദിവസം മറ്റൊരു വീക്കെൻഡ് ഡേയിലോട്ട് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്ലാനും കാര്യങ്ങളും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും പോവുകയാണ് എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് ദാ ഈ ഒരു കോളർ എന്നെ വിളിച്ചപ്പോഴാണ്. ഒരു സർപ്രൈസ് കോളാണ് കേട്ടോ. സോ ആ ഒരു കോളിലേക്ക് ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ജോയാൻ. വവയുടെ പേര് ജോയാൻ എന്നാണോ? ആഹാ, ജോയാൻ എവിടെയാണുള്ളത്? ഖത്തറില്? എസ് ദ നോയാസിസിലാണോ? ഓക്കേ. വീക്കെൻഡ് അല്ലേ നാളെ? വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ എന്താ? പ്ലാൻ ഒന്നും ഇല്ലേ പ്രത്യേകിച്ച്? വെളിയിലൊന്നും പോകുന്നില്ലേ? കറങ്ങാൻ പോകുന്നാണോ? പാട്ട് പാടുവോ? ആവ ഒരു പാട്ട് പാടി തരുവോ? ഏത് പാട്ടാ ഇഷ്ടം? ആ സാരേ സാറേ സാമ്പാറേ പാട്ടാണോ ഇഷ്ടം? ആ പാട്ട് രണ്ടുപേരെയും ഒന്ന് പാടിത്തരുവോ? ബാക്കി പോരട്ടെ. ഓക്കെ. വലുതാവുമ്പോ ആരാവണം എന്ന് ആഗ്രഹം? പാട്ടുകാരനാവാനാണോ ആഗ്രഹം? എടാ ഭീകര, നീ ആളുകൊള്ളാലോ. ഡാൻസർ ആവാനാണോ ആഗ്രഹം? അപ്പം എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? ടിവിയിലാണോ കണ്ടേ? ഓക്കെ. ഇനി അപ്പൊ നമുക്ക് നേരിട്ട് കാണണ്ടേ? മമ്മയും പപ്പേനെയും വിളിച്ചോണ്ട് ഒരു ദിവസം ഓഫീസിലേക്ക് വരുവോ? വരുവോ? പ്രോമിസ്? ഓക്കെ. വാവേ അടിപൊളി. ഏത് സ്കൂളിലാ ചക്കര പഠിക്കുന്നേ? ആഹാ, ലോയോള സ്കൂളിലാ. കുഞ്ഞു ക്ലാസ്സിലാണോ വലിയ ക്ലാസ്സിലാണോ? ഓ, ഫസ്റ്റ് ഗ്രേഡിലാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടൈം ദോഹ വരുമ്പോ എന്നെയും കൂടെ കാണാൻ വരണം കേട്ടോ. ഓക്കെ, ഐ വിൽ ബി എക്സ്പെക്ട്. ഓക്കെടാ ചക്കരെ. ഏത് പാട്ടാ വേണ്ടേ വാവയ്ക്ക്? ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അയ്യോ, എന്തൊരു സ്പെഷ്യൽ കോളായിരുന്നു. ഇറ്റ് മെയ്ഡ് മൈ ഡേ. ശരിക്കും വാവ, ഇത്രയും ജോയാൻ വാവ ഇത്രയും എഫേർട്ട് എടുത്ത് എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ദെൻ ഐ എം റിയലി ഹാപ്പി. ജോയാന് വേണ്ടിയിട്ട് തിളക്കത്തിലെ ആ ഒരു സോങ് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, സാറേ സാറേ സാമ്പാറേ എന്നുള്ള സോങ്. സോ നമ്മുടെ ഫീഫ വിശേഷങ്ങളിലേക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തത് ജോയാന്റെ ഈ ഒരു കോളിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ജോയാൻ, ദിസ് സോങ് ഇസ് ഫോർ യു.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:41 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
6: Then Renji Panikkar,
7: you're listening to
6: Radio Sunno 91.7 FM. Ketta ketta utu.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM-ൽ 917 ഈവനിങ്സിൻ്റെ ടൈം. ഐ ഹാവ് ഗോട്ട് എ നമ്പർ ഓഫ് മെസ്സേജസ്. ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് മെസ്സേജസ് ആണ്. വേൾഡ് കപ്പ് സോങ് പേഴ്സണൽ ഫേവറേറ്റ്, ഒരുപാട് സോങ്സ് ഒരുപാട് പേര് തന്നെ അയക്കുന്നുണ്ട്. ഗോൾ ഗോൾ 98 എന്നുള്ള സോങ്, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ടു ബാക്ക് അർജന്റീന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൻഫൽ ബ്രോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ കെൻ സീ ദാറ്റ് എനർജി, ഐ കെൻ സീ ദാറ്റ് വൈബ് കമ്മിങ് ആ 2026 ആദ്യ മത്സരം ദാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈമും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാനായിട്ട് ഇഫ് ഐ എം നോട്ട് റോങ് 10 മണിയല്ലേ, 10 മണിക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക മാച്ച്. സോ ഒരുപാട് പേര് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ. അവിടെ ചെന്ന് കാണാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഇത്തവണ ഇറ്റ്സ് ഗോയിങ് ടു ബി എ, ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചു പോയപ്പോൾ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വർഷമാണ് എന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് 104 മാച്ചസ് ഉണ്ട്. അപ്പോൾ അത്രയും നീണ്ട മാച്ചസ് ഇസ് something that we can enjoy sitting back home ennalla reethil oru vaadu. And most of the games ivada nammal Qatarle nokki kaiyana namukku oru raatri samayath aayirikkum 5 manikku shesham okkeyana pala matchesum മാച്ചിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇഫ് ഐ എം നോട്ട് റോങ് 10 PM ആണ് ആദ്യത്തെ മാച്ച് നടക്കാൻ പോകുന്ന. ആ ഒരു ഓപ്പണിംഗ് മാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, നമുക്കൊരു ഇമോഷൻ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരുപാട് സോങ്ങുകൾ തന്നെയുണ്ട്. അപ്പോൾ ഓൾറെഡി 2 ഒഫീഷ്യൽ സോങ്സ് 2026 അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഒഫീഷ്യൽ സോങ്ങിലേക്ക്, ദിസ് ഈസ് ബൈ ജെസ്സി റെയ്സ് ആൻഡ് ഓൾസോ ഇലിയാന. ഇവർ രണ്ടുപേരും കൂടി ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഒരു സോങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, വിച്ച് ഇസ് അഗെയിൻ ഫിഫയുടെ ഒഫീഷ്യൽ സോങ് കാറ്റഗറിയിൽ വരുന്ന സോങ് തന്നെയാണ്.

വേൾഡ് കപ്പ് 2026 ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഒരു സോങ് ആണ് ഇപ്പം നമ്മൾ കേട്ടത്. ആൻഡ് യെസ്, കൗണ്ട് ഡൗൺ ബിഗിൻസ്. കാരണം എൻ്റെ ഫേവറേറ്റ് ഇനിയിപ്പോൾ വരാൻ പോകുന്നു. വിച്ച് ഐ വിൽ നോട്ട് ബി പ്ലേയിങ് റൈറ്റ് നൗ, ബിക്കോസ് ദിസ് സോങ് ദിസ് പേഴ്സൺ ദിസ് പെർട്ടിക്കുലർ സിംഗർ എവറി ടൈം ഇസ് എ ബാങ്കർ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത പാട്ടുകൾ സോങ്സ് തന്നെയാണ് ഈ ഒരു സിംഗർ കൊണ്ടുവരാറുള്ളത്. സോ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും. പക്ഷേ ഇവിടെ ഒരുപാട് പേര് തന്നെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷം ആസ് ഇൻ ലാസ്റ്റ് ടൈം വെൻ ഫീഫ ഹാപ്പൻഡ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ തന്നെ ഫീഫ നടന്നപ്പോഴൊക്കെയും ഈ ഒരു സിംഗറിൻ്റെ സോങ്സ് ഫീഫ ഒഫീഷ്യലായിട്ട് പ്രൂവ് ചെയ്തതുമാണ്. ആൻഡ് ഓൾസോ നമുക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലും ഉള്ളതാണ്. ഈ വർഷത്തേതും എനിക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഒരു ഒരു ട്രാക്കായിട്ട് തോന്നി. ഐ ഗെറ്റ് ടു ദാറ്റ്. ബട്ട് ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി ഓൺലി ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി

0: Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: Joyalukkas, world's favorite jeweler.
7: You are

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ ഒരു സോങ്ങിലേക്ക് എത്തുമ്പോൾ ദ സർപ്രൈസ് ഇസ് നെവർതലെസ് ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങാൻ പോകുന്നു. ഇത്രയും കേട്ടപ്പോൾ എനി ഗസസ് മനസ്സിലെന്തെങ്കിലും വന്നോ? ഡൈ ഡൈ എന്ന് പറയുന്ന ആ ഒരു, അതങ്ങനെ തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഡൈ ഡൈ എന്നാണെങ്കിൽ, മലയാളം രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യും. ബട്ട് ദെൻ ബ്രൂണോ ബോയ് ആൻഡ് ഓൾസോ ഷക്കീറ രണ്ടുപേരും കൂടി ഏറ്റവും അടിപൊളിയായിട്ട് മറ്റൊരു എനർജറ്റിക് സോങ് തന്നെയാണ് നമ്മുടെ അരികിലേക്ക് എത്തിച്ചേക്കുന്നത്. എന്തായാലും അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൂടെ കൊണ്ട് ഞാൻ ആ സോങ് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഒഫീഷ്യൽ ഫീഫ 2026 സോങ്സ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ 2026 ഫീഫ വിശേഷങ്ങൾ, ഒരുപാട് ഗെയിംസ് ഇവിടെ സെറ്റാണ്. ആ ഒരു ഗെയിംസിലോട്ടൊക്കെ ഞാൻ കൊണ്ടുപോകാനായിട്ട് കുറച്ചധികം തന്നെ നിങ്ങളെ ഇന്ന് വലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. വീക്കെൻഡ് ആണെന്നൊന്നും നോക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഫോണൊക്കെ എടുത്ത് ഒന്ന് സെറ്റായിട്ടിരുന്നോളൂ. ഐ വിൽ ബി ബാക്ക് വെരി സോൺ. ഇപ്പോൾ എന്തായാലും ഫീഫ 2026 ഒഫീഷ്യൽ ഷക്കീറ ആൻഡ് ബ്രൂണോ ബോയ് അവരുടെ ആ ഒരു സോങ് ഡൈ ഡൈ എന്ന് പറയുന്ന സോങ്ങിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
3: Today's gold rate update: 18 carat gold 371.50 Qatar riyal, 21 carat gold 430 Qatar riyal, 22 carat gold 484 Qatar riyal, and 24 carat gold 492 Qatar riyal. Gold rate is brought to you by Sky Jewelry.
1: Radio Suno 91.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 million real dream.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real dream. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Hi, Nyan Roma.
6: You're listening to Radio Suno 91.7 FM.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: You're listening to
5: 917 evenings.
6: Welcome back once again. Radio Suno 91.7 FM, 917 evenings. In the time aanu Sandeep aanu koode ullathu. Beautiful aayittulla oru evening. In fact, enikku thonnu etto adhigam nammale energetic aayirikkanda oru evening.

കൂടിയാണ് വൈ ബിക്കോസ് നമ്മൾ നമ്മുടെ വീക്കെൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ 11 വ്യാഴാഴ്ച ദിവസം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 917 ഈവനിങ്സിലൂടെ. അങ്ങനെ ഒത്തിരി പാട്ടുകളും ഒത്തിരി കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് നമ്മുടെ സ്വന്തം ലിസ്ണേഴ്സിന് ഒരു പണിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബട്ട് ഇന്ന് പണിയും കെണിയും ഒന്നുമല്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മേനിയ. ശരിക്കും പറഞ്ഞാൽ ലോകകപ്പ് ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കഥകൾ, ഒരുപാട് ഹിസ്റ്ററി, ദർ ഇസ് എ ലോട്ട് ഓഫ് ഹിസ്റ്ററി ബിഹൈൻഡ് എവറിഥിങ്. നോട്ട് ജസ്റ്റ് ഈ ഒരു ഫീഫ വേൾഡ് കപ്പ് മാത്രമല്ല, ഏതൊരു സംഭവം നമ്മൾ എടുത്തു നോക്കിയാലും ഇറ്റ് ഹാസ് എ പാസ്റ്റ്. ആ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആസ് എ ഫുട്ബോൾ ഫാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫുട്ബോൾ ഫാൻസിനും, നോ മാറ്റർ വാട്ട് കൺട്രി യു സപ്പോർട്ട്, വാട്ട് കൺട്രി യു ആർ എ ഫാൻ ഓഫ്, അതൊന്നും ഒരു ചോദ്യമല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില വർഷങ്ങളൊക്കെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൊമെൻറ്റ്സ് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള രണ്ട് മൊമെൻറ്റ്സ് സംഭവിച്ചിട്ടുള്ള ഒരു ഫാക്റ്റിലേക്കാണ് ഈ ഒരു സമയം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആൻഡ് ആ ഒരു ഫാക്റ്റൊക്കെ ആരാണ് കറക്റ്റായിട്ട് പറയാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്, ഫുട്ബോൾ ഫൈനൽസ് എടുത്ത് നോക്കുമ്പോൾ ഷൂട്ടൗട്ട്സ് നടന്നിട്ടുള്ള രണ്ടേ രണ്ട് ഫൈനൽസേ ഉള്ളൂ. ഈ രണ്ട് ഫൈനൽസിൽ ഒരു ഫൈനൽ നമുക്ക് ഏതാണെന്നുള്ളത് ഇനി രാത്രി ഏത് സമയത്ത് വിളിച്ച് ചോദിച്ചാലും നമ്മൾ പറയും, വൈ ബിക്കോസ് ഇറ്റ് ഹാപ്പൻ ഹിയർ ഇൻ ഖത്തർ. പക്ഷേ ഏതൊക്കെയാണ് ഈ വർഷം എന്നുള്ളത് ഒന്ന് സെൻഡ് ചെയ്യുക. ഐ എം ടെല്ലിങ് യു, രണ്ട് തവണ മാത്രമാണ് ഇത് നടന്നിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ് ഷൂട്ടൗട്ട്സ് നടന്നിട്ടുള്ളത്, ആ ഷൂട്ടൗട്ട്സ് ഫൈനലിൽ നടന്നിട്ടുള്ളത്. ഷൂട്ടൗട്ട്സ് ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഒക്കെ നടന്നിട്ടുണ്ട്, ബട്ട് എല്ലാ മത്സരത്തിൻ്റെ കാര്യമല്ല, ഫൈനൽ മത്സരങ്ങളിൽ ആകെ രണ്ടേ രണ്ട് പ്രാവശ്യം. അതായത് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങി 1930, റൈറ്റ്, കറക്റ്റ് അല്ലേ എൻ്റെ, ആണ്, 1930 തൊട്ട് 2022 വരെയുള്ള കണക്ക് നോക്കുമ്പോൾ രണ്ടേ രണ്ട് തവണ മാത്രമാണ് ഫൈനൽസിൽ ഷൂട്ടൗട്ട് വന്നിട്ടുള്ളത്. ഒരെണ്ണം വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഖത്തറിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, മറ്റത് ഏത് വർഷമായിരുന്നു എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക 5000917 ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു ആൻസർ അറിയാനായിട്ട്. And yes, without much of ഒരു ഡിലേയും വേണ്ട, പെട്ടെന്ന് ആൻസേഴ്സ് ഇങ്ങ് പോന്നോട്ടെ. റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്ത് കുറച്ചധികം സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ദാ ഇപ്പോൾ റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ പാട്ടിലേക്ക് പോകുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകത്തിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സോനോ 91.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഫീഫ ലോക കപ്പുകൾ കണ്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട്. മേ ബി ഡയറക്റ്റായിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടി വിയിലൂടെ ആയിരിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള പിക്ചേഴ്സ്, ഒരുപാട് ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ തന്നെ നമുക്ക് ഒരു കാലഘട്ടത്തിലും തന്നെ ഇറ്റ്സ് ഹിസ്റ്ററി, ഇറ്റ് ഇസ് പാസ് ദാറ്റ് വി ഓൾ നോ. ആ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മറ്റൊരു മൊമെൻറ്റിനെ പറ്റിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം ആസ് ഇൻ കഴിഞ്ഞ തവണ നടന്നപ്പോൾ, എനിക്ക് കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. ഇവിടെ 2022 കഴിഞ്ഞ് 2026 ഒരൊറ്റ ജമ്പാണോ നമ്മൾ കൊടുത്തതെന്നുള്ളത് പേഴ്സണലി ഇങ്ങനെ തോന്നി. At this point of time, da orikkal koodi welcoming you back to 917 evenings. Thirchayittum ellarum wait cheedirikkunathu aa rendu varshangal edaanannu ariyaanaanu, because namukku already oru varsham ariyaam. അതല്ലാണ്ട് രണ്ട് വർഷം ഏതൊക്കെയാണ് എന്നറിയാനായിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ കുറേ പേരിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഫുട്ബോൾ മാനിയ 2026. ലോകകപ്പ് 2026 നടക്കുമ്പോൾ ശരിക്കും ലോകത്തിനെ ഞെട്ടിച്ച, ലോകത്തിന് ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ, എല്ലാ ഫുട്ബോൾ ആരാധകർക്കും കാൽപന്ത് ആരാധകർക്കും തീർച്ചയായിട്ടും മറക്കാനാവാത്ത മൂന്ന് ഫൈനൽസ്, അതായത് മൂന്ന് ഫൈനലുകളിൽ അവസാനം പെനാൽറ്റി ഷൂട്ട് ഔട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വർഷത്തെ ആ ഒരു കണക്കെടുക്കുമ്പോഴാണ് കേട്ടോ, ഏകദേശം 1930 എന്നുള്ള വർഷം ആദ്യമായിട്ട് ദ ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പിൽ നടന്നത് 1930. ഉറുഗ്വേയും അർജന്റീനയും, ഇഫ് ഐ എം നോട്ട് റോങ്, രണ്ട് ടീമുകളും തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് മത്സരമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഇത്ര വർഷങ്ങൾ പിന്നിടുമ്പോൾ. ശരിക്കും 2022 വരെ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ 3-3 തവണയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ വർഷങ്ങൾ എന്നുള്ളത് ചോദിച്ചു പോകുമ്പോൾ, ഒരു വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു, വൈ ബിക്കോസ് ലാസ്റ്റ് ഇയർ നമുക്കറിയാം അർജൻറ്റീന വെസസ് ഫ്രാൻസ് മത്സരത്തിൽ നമുക്ക് വന്നത് ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആയിരുന്നു. അവിടെ നിന്നാണ് അർജൻറ്റീന ജയിക്കുകയുണ്ടായത്, 2022 കപ്പ് തൂക്കിയത് അല്ലേ. അപ്പോൾ ആ കപ്പ് ഇങ്ങനെ തൂക്കി പോകുമ്പോൾ എന്നെ രണ്ട് വർഷങ്ങൾ ഇനി പെൻഡിങ് ആണ്. ഏതാണ് ആ രണ്ട് വർഷങ്ങൾ എന്ന് ചോദിച്ചു പോകുമ്പോൾ ഇവിടെ ഒത്തിരി പേര് എനിക്ക് മറക്കാനാവാത്ത ഗെയിംസാണ് ബ്രോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേരുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ വർഷങ്ങൾ എന്നുള്ളതും, ഏതാണ് ഞാൻ ചോദിക്കാതെ തന്നെ ഏതാണ് ടീംസ് എന്നുള്ളതും ഇവിടെ മെസ്സേജായിട്ട് വരുന്നുണ്ട്. ഷിഹാബ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സഹാബ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ആഷിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിഹാസ്, അതേപോലെ ഉനൈസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നാസ് എന്ന അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, 2022 എന്നുള്ള ആ ഒരു വർഷം ഒഴിച്ചാൽ ഏതൊക്കെ വർഷങ്ങളിലാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ടോടുകൂടി ഫൈനൽസ് കംപ്ലീറ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട, 5000-917 ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സിനിമയുടെ ടിക്കറ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഓൾ സീ ആരാണ് റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നതെന്ന്. This is Qatar's happiness frequency. Da oru weekend vibe ka on aaki Sandeep aanu koodiyallathu.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: Adi, enna birthday celebration enda chelavu ende?
5: Samsung mandi mandi.
6: Uff. ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
9: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
8: മില്യണോ?
9: അതെ, CB 2026 Million Riyals ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
10: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
11: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
1: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
1: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റീന ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്, ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
2: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FML. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 36 മിനിറ്റും 53 സെക്കൻഡും.
6: Let's play football.
0: Football Mania.
5: It's not just about football. Guys, അയ്യോ, ആ ഒരു സ്നേഹമുണ്ടല്ലോ കാൽപന്ത് കളി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന വികാരം ഇസ് വേറെ നെക്സ്റ്റ് ലെവൽ. അത് നമ്മൾ നാട്ടിലെ വൈബ് വേറെ തന്നെയാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ പോലും ഓരോ പ്രവാസിയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ് ആ ഫുട്ബോൾ സ്നേഹം എന്നുള്ളത്. മെസ്സേജ് ഇൻബോക്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫാസി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതേ മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ട്. ഇക്ബാൽ മുഹമ്മദ്, വിപിൻ പി, അഖിൽ, വരുൺ, അതേപോലെ തന്നെ ജഷീൽ, ജിൻസൻ, അരുൺ നമ്പ്യാർ, ഷിഹാബ് ഒക്കെ തന്നെ എനിക്ക് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ തിങ്ക് അരുണിൻ്റെ ഒരു വർഷം എവിടെയോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. 2002 ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ബട്ട് 2002 പെനാൽറ്റി ഷൂട്ട് ഔട്ടുകൾ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആ വർഷങ്ങളിലേക്കും. 3 പ്രാവശ്യമാണ് ഇൻ ടോട്ടൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെൻസ് ഫൈനൽസ് ഫീഫ വേൾഡ് കപ്പ്. എല്ലാ തുടക്ക വർഷം തൊട്ട് 2022 വരെ എടുത്തു നോക്കുമ്പോൾ, ഈ വർഷത്തെ കാര്യം നമുക്കറിയില്ല, ബട്ട് സ്റ്റിൽ 2022 വരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 3 തവണയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ഫൈനൽ ആ ഒരു എന്താണ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഫൈനൽസിൽ ഡിസൈഡ് ചെയ്യപ്പെട്ടത് ആരായിരിക്കും ഈ ഒരു സംഭവം ഉയർത്താൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചാമ്പ്യൻ ട്രോഫി സ്വന്തമാക്കിയ 3 ടീമുകൾ, ഇൻഫാക്റ്റ് 3 വർഷങ്ങൾ എനിക്കറിയണമായിരുന്നു. 2022 ഒബ്വിയസ്ലി നമുക്കറിയാം അർജൻറ്റീന ആൻഡ് ഫ്രാൻസ് ആണെന്നുള്ളത്, അത് ഓൾറെഡി ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് 1994 വേർ ഇറ്റ് സ്റ്റാർട്ടഡ്, 1994 ബ്രസീൽ വെസസ് ഇറ്റലി 3-2 എന്നുള്ള ആ ഒരു സ്കോറിലായിരുന്നു മത്സരം അവസാനിച്ചത്. ബ്രസീൽ ഡിഫീറ്റിംഗ് ഇറ്റലി. ഈ ഒരു വർഷം 1994, സോ ദാറ്റ് ഇസ് ആർ ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ്. രണ്ടാമത്തേത് ആ കറക്റ്റ് ഓർഡറിൽ വരുമ്പോൾ 2006 എന്നുള്ള വർഷമാണ്, ഇറ്റലി ഡിഫീറ്റഡ് ഫ്രാൻസ്. ഇറ്റലി വേഴ്സസ് ഫ്രാൻസിൽ 5-3 എന്നുള്ള ആ ഒരു കൗണ്ടോടുകൂടി, ആ ഒരു സ്കോറോടുകൂടിയായിരുന്നു മത്സരം അവസാനിക്കുന്നത്. മാച്ച് ഡ്രോ ആയതിൻ്റെ റീസൺ ആയിരുന്നു രണ്ട് വർഷവും. ആദ്യത്തെ 1994 0-0 ആയിരുന്നു ഡ്രോ ആയിട്ടുണ്ടായിരുന്നത്, ആൻഡ് അതിനുശേഷമാണ് 3-2 എന്നുള്ള ഒരു സ്കോറിലേക്ക് വന്നത്. സോ ഭയങ്കരമായിട്ടുള്ള ടഫ് എന്താണ് മത്സരം നടന്ന സമയങ്ങൾ. ഇത് കൂടാണ്ട് 2022 ഖത്തറിലുണ്ടായിരുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഫിഫ വേൾഡ് കപ്പ് 2022, അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ്, വേർ അർജൻറ്റീന ഡിഫീറ്റഡ് ഫ്രാൻസ് 4-2 എന്നുള്ള ഒരു കൗണ്ടിൽ. അപ്പോൾ ആ ഒരു സ്കോറിലായിരുന്നു അവസാന വർഷം നമ്മൾ ആ ഒരു മത്സരം കണ്ടിട്ടുണ്ടായിരുന്നത്. വെൻ ഇറ്റ് ഓൾ വൈൻഡഡ് അപ്പ്, തീർച്ചയായിട്ടും നമ്മളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ദാറ്റ് വണ്ടർഫുൾ ടൈം. ശരിക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മിസ്സിങ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. 3 വർഷങ്ങൾ, 1994, 2006, 2022. ഇനി ആര് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ഈ കാര്യം പറയും. നോട്ട് ജസ്റ്റ് 2022 നടന്ന മത്സരത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ മത്സരങ്ങളിലും പറ്റിയിട്ടുള്ള ഡീറ്റെയിലും ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫാക്റ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ഫുട്ബോൾ മാനിയയിൽ. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും വി ആർ നോട്ട് ജസ്റ്റ് ലേണിംഗ് ഹിസ്റ്ററി, ഇതൊക്കെ തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലെഗസി കൾച്ചർ ഒക്കെ നമുക്ക് കാട്ടിത്തന്ന ഒരു ഫീഫ വേൾഡ് കപ്പ് കൂടി ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ജേണി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഐ എം ഗെറ്റിംഗ് ദ മെസ്സേജസ്, ആ പാട്ടുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്യാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നോക്കട്ടെ, ഇന്ന് ഞാൻ എന്തായാലും ഒരു പാട്ട് നമ്മുടെ ഫിഫ 2022 പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ പ്ലേ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇന്ന് ഞാനത് പ്ലേ ചെയ്യും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Let's play football.
0: Football Mania.
6: ഇത്തവണ കന്നി ലോകകപ്പിനായി എത്തുന്ന ടീമുകൾ ഏതൊക്കെയെന്നറിയാമോ? കേപ്പ് വെർദെ, ക്യൂറോസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ലോകകപ്പാണിത്. ഇറ്റാലിയൻ ഇതിഹാസമായ ഫാബിയോ കന്നവാറോയാണ് ഉസ്ബെക് ടീമിന്റെ പരിശീലകൻ. അർജന്റീന ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിലാണ് ജോർദൻ ഇടം നേടിയത്. ഒരു കുഞ്ഞൻ ദ്വീപ് രാജ്യമാണ് കേപ്പ് വെർദെ. ലോകകപ്പ് യോഗ്യത നേടിയ ഈ ടീമിനെ കുറച്ച് കാണാൻ കഴിയില്ല. ക്യൂറോസോവയും ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമുള്ള ഇവിടെ നിന്നുമാണ് ഈ ടീം ലോകവേദിയിലേക്ക് എത്തുന്നത്.
7: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ 917 ഈവനിങ്സ് ഇന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 52:09. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം, അതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ഒരുപാട് കോൾസും കാര്യങ്ങളും ഒക്കെ വന്നു പോകുമ്പോൾ ഒഫീഷ്യൽ സോങ്സ് ഒക്കെ പ്ലേ ചെയ്തല്ലോ. ഷക്കീറയുടെ ആ സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നോ?

ഈ സോങ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കിപ്പോഴും മനസ്സിൽ കിടക്കുന്നത് ഒരു പെർട്ടിക്കുലർ സോങ്. ഈ സോങ് ഒരിക്കലും ഇനി എത്ര തന്നെ ആര് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവാൻ പോകുന്നില്ല, എവിടെ കേട്ടാലും ഒന്ന് തിരിഞ്ഞു നിൽക്കും എന്നുള്ളൊരു കാര്യത്തിന്. ഇപ്പം കേട്ട സോങ് അല്ല ദ ഈ സോങ്.

ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മളെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച പാട്ട് തന്നെയാണ്. ആൻഡ് സ്വപ്നം കാണാൻ മാത്രമല്ല, ശരിക്കും നല്ല സൗഹൃദങ്ങളും ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച 2022 ഫിഫ വേൾഡ് കപ്പ് ഇപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ റീഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒരുപാടാണ്. വൈ? ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു വെർ ഇൻ ഖത്തർ ഓബ്വിയസ്ലി നമുക്ക് കാണാൻ പറ്റും കുറേ റീഷെയർ ആൻഡ് ത്രോ ബാക്ക് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി ഫോട്ടോസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ്

പേഴ്സണലി ഞാൻ എൻ്റെ ലാപ്ടോപ്പും കൊണ്ടാണ് ഇന്ന് ഓഫീസിൽ വന്നത്. വേറൊന്നും കൊണ്ടല്ല. ഈ ഓർമ്മകളൊക്കെ കാണാനായിട്ട് കംപ്ലീറ്റ് ഹാർഡ് ഡിസ്കിലാക്കി ലാപ്ടോപ്പിൻ്റെ അകത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാത്രി പോയി ഒന്ന് സെറ്റ് ചെയ്ത് പഴയ കുറേ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എനിക്കിവിടെ ഒരുപാട് പേര് ഇതേ മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് ഒരു സൗഹൃദം ചെറുതായിട്ടൊന്ന് പുതുക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഇപ്പോൾ അതേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ ആദ്യത്തെ കമ്പനി ഹുണ്ടായി കൺസ്ട്രക്ഷൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള സുഹൃത്തുക്കൾ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫാമിലി. സോ അവരെ ഇതേ വിളിച്ചിപ്പം ആദർശും അതേപോലെ തന്നെ ഷുഹൈബും വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ആവശ്യപ്പെട്ട പാട്ട് വൈബൊക്കെ കുറച്ച് മാറി തുടങ്ങിയോ എന്ന ഡൗട്ടുണ്ട്. എന്തായാലും ആ ഒരു സോങ് തന്നെയാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 917 ഈവനിങ്സിൽ. ഇന്നത്തെ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഷുഹേബെ ആദർശേ, ദിസ് ഇസ് ഫോർ യു ഗൈസ്.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ മൂന്നു പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: In association with
2: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome back once again. Radio Suno 91.7 FM 917 evenings in a time. Sandeep Anu Khude join cheyyunnathu. Studio clockil samayam 8 mani kazhinja 2 minute 39 second. അങ്ങനെ യെറ്റ് അനദർ അമേസിംഗ് ആയിട്ടുള്ള ഈവനിങ്. യെസ്, ഞാൻ വിട്ടുപോയ പാട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ വൈ ഡിഡ് ഐ ഈവൻ ലീവ് ഇറ്റ് മാൻ, എനിക്ക് ഒരു ഇതില്ല കേട്ടോ. കാരണം നമുക്കിവിടെ നടന്നിട്ടുള്ള ഫിഫയിലെ എല്ലാ സോങ്സും തന്നെ ഒഫീഷ്യൽ സോങ്സ് എസ്പെഷ്യലി ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ബട്ട് ഈ ഒരു പേഴ്സണൽ ഫേവറേറ്റിൻ്റെ ഇടയിൽ അറിയാണ്ട് ഞാൻ മറന്നുപോയ, മറക്കാൻ പാടില്ല പക്ഷെ എന്നാലും അറിയാണ്ട് മറന്നുപോയ ഒരു പാട്ട് ഇതായിരുന്നു കേട്ടോ, ലൈറ്റ് ദ സ്കൈ.

വൈ എന്തുകൊണ്ടാണ് ഇത് മറന്നുപോയത്? മറന്നുപോയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇവിടുത്തെ എനിക്ക് ഓർമ്മിപ്പിച്ചത് റഫീഖ് ആയിരുന്നു. റഫീഖ് പറഞ്ഞു, ബ്രോ ഇന്നലെ തൊട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ബ്രോയുടെ ഫിഫ കഥകളൊക്കെ തന്നെ. ഒത്തിരി പേര് വോളണ്ടിയേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതൊക്കെ കേട്ട് നൊസ്റ്റാൾജിക് ആയിട്ടിരിക്കുമ്പം വൈ നോട്ട് ഈ പാട്ട് പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാനായിട്ടും ആ ഒരു സജഷൻ കൂടി എടുത്തുകൊണ്ട് ലൈറ്റ് ദ സ്കൈ എന്നുള്ള സോങ്ങിലേക്ക് ആയിരിക്കും നമ്മൾ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ദാ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ് 2026 വിശേഷങ്ങൾ അറിയാനായിട്ട്. എന്തായാലും ജൂലൈ 19 വരെ നീണ്ടു നിൽക്കുന്ന ടോർണമെൻറ്റ് നമ്മളെല്ലാവരും തന്നെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. 39 ദിവസങ്ങൾ, ഓ മൈ ഗോഡ്, 104 മാച്ചസ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് ഫിഫ. 48 ടീംസ് ചേരുമ്പോൾ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ്. ലോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടീമുകൾ മത്സരിക്കുന്ന ഒരു വർഷം 2026 പോകുന്നു. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഒരുപാട് പേര് തന്നെ യൂട്യൂബിലും ഒക്കെ തന്നെ അതിൻ്റെ ഓപ്പണിംഗ് സെറമണി ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവായിട്ട് കാണാൻ പറ്റുന്ന സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ആ ഒരു ഓപ്പണിംഗ് മാച്ചിന് വേണ്ടി ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ ദിവസം, ഇന്നത്തെ രാത്രി ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഉറക്കമില്ലാത്ത രാത്രി. ഓൾറെഡി എനിക്കിവിടെ മെസ്സേജസ് ഇങ്ങനെ വരുന്നു, അർജന്റീന പോർച്ചുഗൽ, ഈ വർഷം പോർച്ചുഗൽ, ഈ വർഷം അർജന്റീന വീണ്ടും എന്നൊക്കെയുള്ള മെസ്സേജസ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ലെറ്റ്സ് ഓൾ ഇവോക് സ്വീറ്റ് മെമ്മറീസ് ദാ ഈ ഒരു പാട്ടിലൂടെ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9:40 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
5: സുഖമാണി നില.
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
5: In association with
6: Doha Bank.
5: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Once again, welcome back to the Radio Suno 91.7 FM. 917 evenings in the time aanu Sandeepaanu koode join cheyyunnathu. Studio clockil samayam 8 mani kazhinju 16 minutum 45 secondum. Yet another beautiful weekend day. നമ്മൾ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ആക്കി വീട്ടിലോട്ടൊക്കെ പോകുന്ന ഒരുപാട് പേര് കാണും. വീട്ടിൽ മാത്രമല്ല, ഫ്രണ്ട്സിനെ കാണാനായിട്ട് അതേപോലെ കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അടുത്ത ആഴ്ചയൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തോളൂ. വൈബികേസ് 18-ാം തീയതി നടക്കാൻ പോകുന്ന 3-ാമത്തെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മുടെ സൂഖ് വാക്കിഫിലേക്ക് ആ ഒരു പോയിന്റിൽ വൈകുന്നേരം 4 മണിയോട് അടുപ്പിച്ച് ചെന്ന് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ നമുക്ക് കിഡിലമായിട്ട് നാട്ടിൽ നിന്ന് എത്തിയ ഒരുപാട് തന്നെ വെറൈറ്റി ഓഫ് മാങ്ങകൾ ട്രൈ ചെയ്യാനായിട്ട്. ഇഫ് യു ആർ എ മാംഗോ ലവർ, യെസ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. സോ June 18 ഇനി വലിയ ദിവസങ്ങളില്ല, 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. June 18 തൊട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നമ്മൾ വീണ്ടും എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് അതിൻ്റെ അകത്ത് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ എന്താണ് മാംഗോ റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മാംഗോ കൊണ്ടുണ്ടാക്കുന്ന ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരുപാട് ഐസ്ക്രീംസ് ഇപ്പോൾ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. ഇതൊന്നുമല്ല, ഒരുപാട് പലഹാരങ്ങൾ മാംഗോ കൊണ്ടുണ്ടാക്കിയതും അതല്ലാണ്ടുള്ളതും ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് എൻ്റർടൈനിങ് മാത്രമല്ല ഫുഡ് ടേസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള മാംഗോ ഫെസ്റ്റിവൽ വരാൻ പോകുന്നു. അപ്പോൾ ഇനി മാങ്ങ കിട്ടിയില്ല സമ്മർ ടൈം ആയിട്ട് എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട. June 18 ഡേറ്റ് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. June 18 മുതൽ 10 ദിവസം നമുക്കിത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെ ഖത്തർ ചുറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എൻജോയിങ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും ഇതുപോലുള്ള ഇവൻറ്റുകൾ, ഇതുപോലുള്ള ഒരുപാട് എന്താണ് കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യവും കൂടിയുണ്ട് കേട്ടോ. സോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി പേര് വെയിറ്റിംഗ് ആണ് മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിന്. അത് ഏത് ഇവൻ്റ് ആണെന്ന് അറിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM. മാങ്ങയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം വരുന്ന പാട്ട് ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇനി അതല്ല, പച്ചമാങ്ങ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ യെസ്, പച്ചമാങ്ങ പാട്ടുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. സോ സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
2: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back to Radio Suno 91.7 FM. 917 evenings in the time. Sandeep Anu Kooda join cheyyunnathu. Studio clock il samayam 8 mani kazhinju 26 minutum 5 secondum. ഈയൊരു ടൈമിൽ യെസ് ഇനി ഫിഫ വിശേഷങ്ങൾ ചെറുതായിട്ടൊന്ന് ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തുകയാണ്. വൈ? ബിക്കോസ് വി ഹവ് ഗോട്ട് എൻ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോരുത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടേസ്റ്റ് ഓഫ് ദി ആർ.
5: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
0: ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
4: സ്വാദിൻ്റെ മാത്രമല്ല, നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ ഇൻ്റർകണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ടേസ്റ്റ് അല്ലേ. പലയിടത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ കോംപ്രമൈസസ് ചെയ്യേണ്ടതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. കോംപ്രമൈസ് ആസ് ഇൻ സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നവർ, ഹെവി ആസ് ഇൻ ചിക്കൻ, അതേപോലെ നമ്മുടെ മീറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഡെയിലി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഹെൽത്ത് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു പോകാറുണ്ട്. ബട്ട് ദെൻ ടേസ്റ്റ് ഓഫ് ദി ആറിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലുള്ള വൈറ്റൽ സോൾട്സും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വെള്ളം കുടിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റാൻഡേർഡ് വാട്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റ്. വൈ? ബിക്കോസ് നമ്മുടെ ബോഡിക്ക് വേണ്ട സോൾട്സും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് നോർമൽ വാട്ടറിന് തന്നെ സാധിക്കും. സോ ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. ഹൈഡ്രേറ്റ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അത് പറഞ്ഞു പോകുമ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ബോറടി വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ഓഫ് ദി ആറിൽ ഇന്നത്തെ ദിവസം സംഭാരം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ എല്ലാവരും മറന്നിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് തൈര് അത്യാവശ്യം തൈര് ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്ന സംഭവം നന്നായിട്ടൊന്ന് ലൂസായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജിഞ്ചർ, കറിപ്പത്ത, നമ്മുടെ കരിവേപ്പില, അതുകൂടാണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് റോക്ക് സോൾട്ട് കൂടെ ഇട്ട് കഴിഞ്ഞ് ഒരു ജീര വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് ഡൈജസ്റ്റ് ആവുന്ന ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജീരയുടെ ടേസ്റ്റ്, ക്യുമിൻ സീഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പൊടിച്ച് ഒന്നിട്ട് കഴിഞ്ഞാൽ വയറിന് ഇത്രയും നല്ലൊരു സംഭവം, നമ്മുടെ ബോഡിക്ക് ഇത്രയും നല്ലൊരു സംഭവം, കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട് വേറെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇതല്ല മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നാരി സർബത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ഇത് ട്രഡീഷണലി കൂളിംഗ് ആയിട്ടുള്ള, ബോഡിക്ക് കൂളിംഗ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. സോ നന്നാരി സർബത്ത് എനദർ ഓപ്ഷൻ. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് കരിക്ക് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ. അപ്പോൾ അത് മാക്സിമം ഈ ഒരു ടൈം. ഇനിയിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്, ഷോപ്പിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ യെസ്, ദിസ് ഈസ് ടേസ്റ്റ് ഓഫ് ദി ആർ.
5: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബിഎംആർ ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
4: കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യെസ്, ഫ്രൈഡേ ബിരിയാണി നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ നാളെ ഇനിയിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എം ആറിലേക്ക് ഒന്ന് വെച്ച് പിടിച്ചോളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഡു ദാറ്റ്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. ബട്ട് ദെൻ വീക്കെൻഡിന് നോ കോംപ്രമൈസ്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഞാൻ ജയസൂര്യ.
5: You are listening to Radio Suno 91.7.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. അങ്ങനെ ദേ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമാവുന്നു. വൈ? ബിക്കോസ് ദ വീക്കെൻഡിലോട്ടല്ല കിടക്കുന്നത്, ഫിഫ വേൾഡ് കപ്പ് 2026 എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ്. ഇതാ ഒത്തിരി പേര് തന്നെ ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് പിക്ചേഴ്സ് അയക്കുന്നുണ്ട്. അവർ ആ ഒരു ഗെയിമിന്റെ ഓപ്പണിംഗ് സെറമണി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇർഫാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അമിതിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഹരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ജിയോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജിതേഷ്, ഷുഹൈബ്, സഹദ് ആൻഡ് ഓൾസോ അമിത് മെസ്സേജ് അയക്കുന്നു, സ്നേഹജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, സ്പെഷ്യലി ഓൺ ഫിഫയുടെ വിശേഷങ്ങൾ. ഫിഫയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ദെൻ യെസ്, ഈ ഒരു വീക്കെൻഡ് ഏറെ സ്പെഷ്യൽ ആക്കാനായിട്ട് മൂവി പ്ലാൻസ് ഒക്കെ പലർക്കും കുറവായിരിക്കും, മിക്കവാറും ടി വിയുടെ ഫ്രണ്ടിലും ഫോണിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെയായിരിക്കും ഈ ദിവസങ്ങൾ ഇനി അങ്ങടെയുള്ള ആ ഒരു വീക്കെൻഡ് ദിവസം ഉൾപ്പെടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദ എക്സൈറ്റ്മെൻറ്റ്, ദ എനർജി ഈസ് ഗോയിങ് ടു ബി ഇൻക്രെഡിബിൾ. പോസിറ്റിവിറ്റി ഹൈ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മുമ്പ് മുടങ്ങിക്കിടന്ന മെസ്സേജ് അയക്കാനുള്ള ആ ഒരു ഫിഫ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഗൈസ്, കം ഓൺ. പഴയ ഫോട്ടോസൊക്കെ തപ്പിയെടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് ഒന്ന് കുത്തിപ്പൊക്കൽ സീൻസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെയല്ലേ ലൈഫിൻ്റെ ഒരു ഒരു എസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എസെൻസൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. വീക്കെൻഡ് അടിച്ചു പൊളിക്കാനായിട്ട് ഒരുപാട് ട്രാക്കുകൾ ഞാനും സെറ്റ് ചെയ്തിട്ട് ഇതാ പോകുമ്പോൾ വീണ്ടും പാക്കലാം റൈറ്റ് ആഫ്റ്റർ വീക്കെൻഡ്. ആൻഡ് എല്ലാവർക്കും, ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഹാപ്പി ഹാപ്പി ഹാപ്പി വീക്കെൻഡ്. Good night, see you all, take care, bye bye.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണർ. ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ
3: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
3: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
5: You are listening to Radio Suno 91.7.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.

0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലേയേഴ്സ് ആരൊക്കെ?
1: ഇത്രയധികം എമർജിംഗ് യങ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലേയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
1: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റീന ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്കാ മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത്
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
6: ഞാനും
5: റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. Crafted for smarter, more rewarding living. Terms and conditions apply.
2: You are listening

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ആക്ഷൻ
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ. You are